0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 May 9 ശനിയാഴ്ച, കൊലവർഷം 1201, മേടമാസം 26 തിരുവോണം നക്ഷത്രം. ലോക പ്രശസ്ത ചിത്രകാരനായ പാബ്ലോ പിക്കാസോ പറഞ്ഞ ഒരു വാചകമുണ്ട്: നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതെല്ലാം യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഉള്ളിൽ ഉദിക്കുന്ന ഓരോ കൊച്ചു സ്വപ്നവും യാഥാർത്ഥ്യമാകാൻ സാധ്യതയുള്ള ഒന്നാണ്. അത് വെറുമൊരു തോന്നല് മാത്രമല്ല, മറിച്ച് മാറ്റത്തിന്റെ തുടക്കമാണ്. നിങ്ങളുടെ ആ വലിയ സ്വപ്നങ്ങളെ പേടിക്കേണ്ട കാര്യമില്ല, അവയിൽ വിശ്വസിക്കുക. അവയെ യാഥാർത്ഥ്യമാക്കാനുള്ള കരുത്ത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആവേശത്തോടെ ഈ ദിവസത്തെ നമുക്ക് വരവേൽക്കാം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അരുണോദയത്തിലൂടെ

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ.

0: ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
1: നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ധാരാളം ബന്ധങ്ങൾ ഉണ്ടാകാറുണ്ട്. കുടുംബ ബന്ധങ്ങളാണിതിൽ ഏറ്റവും പ്രധാനം. കാരണം സ്വന്തം കുടുംബം എന്നത് നാം ജനിച്ചു വീഴുമ്പോൾ തന്നെ നമ്മോടൊപ്പം കൂടുന്നതാണ്. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മറ്റ് അടുത്തതും അകന്നതുമായ ബന്ധുക്കൾ, പിന്നീട് സുഹൃത്ത് ബന്ധങ്ങൾ, അങ്ങനെ ബന്ധങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഇതിൽ ചില ബന്ധങ്ങൾ സുദൃഢമായി നിലനിൽക്കുന്നു, ചിലത് അപ്രതീക്ഷിതമായി നിന്നുപോകുന്നു. കാരണങ്ങൾ പലതാവാം. ഇത് എല്ലാവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. ഇന്ന് കുടുംബങ്ങളിൽ സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ തർക്കം സ്വാഭാവികമാണ്. തങ്ങളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുടെ സംരക്ഷണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും കുറവല്ല. മിക്കവാറും എല്ലാ ബന്ധങ്ങളിലും പ്രധാനമായും വിള്ളലുണ്ടാക്കുന്നത് സ്വത്തിന്റെ പേരിലാണ്. പിന്നെ തെറ്റിദ്ധാരണകളുടെ പേരിലും ഈഗോയുടെ പേരിലും തകരുന്ന ബന്ധങ്ങളും ധാരാളമുണ്ട്. പലപ്പോഴും നിസ്സാര കാര്യങ്ങളുടെ പേരിൽ പരസ്പരം തുറന്നു സംസാരിക്കാത്തതിന്റെ പേരിൽ വീണുടയുന്ന ബന്ധങ്ങളുമുണ്ട്. ചില ബന്ധങ്ങൾ എത്ര പെട്ടെന്നാണ് തകർന്നു പോകുന്നത് എന്നത് പലപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു സമസ്യയാണ്. ഒരു കാലത്ത് നമ്മളോടൊപ്പം ചിരിച്ച് സംസാരിച്ച് കളിച്ചു നടന്നവർ ഇന്ന് ഓർമ്മകളിൽ മാത്രം നിറയുന്നു. ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് അകലുന്നു. ഒരുപക്ഷെ ഇപ്രകാരം അകന്നു പോകുന്നവർക്ക് അത് അനിവാര്യമായിരിക്കും. ചിലർ മനഃപൂർവ്വം സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു തന്നെ അകന്നു പോകുന്നു. അത് ഹൃദയഭേദകമാണ്. പോകാൻ തീരുമാനിച്ചാൽ അതിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക തന്നെ ചെയ്യും. ഒരിക്കൽ നമ്മളെ മനസ്സിലാക്കിയവർ എന്ന നാം സുദൃഢമായി വിശ്വസിച്ചിരുന്ന ആളുകളാവും ഇന്ന് നമ്മെ മറ്റുള്ളവരുടെ മുമ്പിൽ തെറ്റുകാരനായി ചിത്രീകരിക്കാൻ വെമ്പൽ കാണിക്കുന്നത്. ഇവിടെ നാം സത്യത്തെ തിരിച്ചറിയുക മാത്രമാണ് ചെയ്യേണ്ടത്. എല്ലാവരെയും എക്കാലവും ചേർത്തു പിടിക്കാമെന്ന വ്യാമോഹം ഉപേക്ഷിക്കുക. എല്ലാവരെയും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതില്ല. ജീവിതം നമുക്ക് മുൻപിൽ ചില ചിത്രങ്ങൾ വരച്ചു കാട്ടുന്നുണ്ട്. നമ്മുടെ മാത്രം അനുഭവങ്ങളിൽ നിന്നല്ല, നമുക്കറിയാവുന്ന പലരുടെയും അനുഭവങ്ങളിൽ നിന്ന് നാം ചില തിരിച്ചറിവുകൾ നേടേണ്ടതുണ്ട്. നാളെ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും, ആരൊക്കെ അകന്നുപോകും എന്നൊന്നും ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഇനി നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നവർ പോകുന്നവരെക്കാൾ നല്ലവരായിരിക്കട്ടെ എന്ന പ്രതീക്ഷ വെച്ചു പുലർത്തി അതിനുള്ള അങ്ങനെയുള്ളവരെ കണ്ടെത്താനും ബന്ധങ്ങൾ പരിപോഷിപ്പിക്കാനും ശ്രമിക്കുകയാണ് നാം ചെയ്യേണ്ടത്. എന്തായാലും ഇവയിൽ നിന്നൊക്കെ നമുക്ക് നല്ല അനുഭവ പാഠങ്ങൾ ലഭിക്കും എന്ന് ഉറപ്പുണ്ട്. അങ്ങനെ നമ്മൾ പഠിക്കുന്ന പ്രധാന കാര്യം എന്തെന്നാൽ, ബന്ധങ്ങൾ മാറാം, ആളുകൾ മാറാം, പക്ഷേ എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും നമ്മളെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഒരു തെറ്റും ചെയ്യാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കാരണങ്ങൾ മെനഞ്ഞ് ബന്ധവും ഉപേക്ഷിച്ചു പോയവരെയോർത്ത് സങ്കടപ്പെടുകയല്ല വേണ്ടത്. നാം തളരുന്നു എന്നത് അവരെ ഇതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ ഭാവിയിൽ പ്രേരണ നൽകും. നമ്മെ വിഷമിപ്പിച്ചവരുടെ മുൻപിൽ അവർക്കു പകരം അതിലും മികച്ച കൂട്ടായ്മകൾ, സ്നേഹബന്ധങ്ങൾ സ്ഥാപിച്ച് പഴയതിലും സന്തോഷത്തോടെയും ഉന്മേഷത്തോടെയും കാര്യക്ഷമതയോടെയും ജീവിച്ചു കാണിച്ചു കൊടുക്കണം. ആ സന്തോഷം നമ്മുടെ മുഖത്തിന്, മനസ്സിന് ഒരു പനിനീർപ്പൂവിൻ്റെ സൗന്ദര്യവും സുഗന്ധവും പ്രദാനം ചെയ്യും. ആ ഭേരി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനമൊന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് മെയ് മാസം 9-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. യൂറോപ്യൻ യൂണിയന്റെ അടിസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന ഷൂമാൻ പ്രഖ്യാപനം 1950 മെയ് 9 നടന്നത്. ഫ്രഞ്ച് വിദേശകാര്യമന്ത്രിയായിരുന്ന റോബർട്ട് ഷൂമാൻ അവതരിപ്പിച്ച ഈ പദ്ധതിയാണ് പിന്നീട് യൂറോപ്യൻ യൂണിയനായി മാറിയത്. 2-ാം ലോകമഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിൽ സമാധാനവും സാമ്പത്തിക സഹകരണവും ഉറപ്പാക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ഒഴിവാക്കാനും വിഭവങ്ങൾ പങ്കുവയ്ക്കാനും ഈ നയം വഴിതെളിച്ചു. ഇന്ന് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ സമാധാനത്തിന്റെയും ഒത്തൊരുമയുടെയും പ്രതീകമായി ഈ ദിവസം ആഘോഷിക്കുന്നു. മേവാറിലെ ഐതിഹാസിക ഭരണാധികാരിയും ധീരനായ പോരാളിയുമായിരുന്ന മഹാറാണ പ്രതാപ് സിംഗ് 1540 മെയ് 9 ജനിച്ചത്. മുഗൾ ചക്രവർത്തിയായ അക്ബറിനെതിരെ തന്റെ സ്വരാജ്യം സംരക്ഷിക്കാൻ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ ഇന്ത്യൻ ചരിത്രത്തിലെ ഉജ്ജ്വല അധ്യായങ്ങളാണ്. ഹൽദിഘട്ടി യുദ്ധത്തിൽ അദ്ദേഹം കാണിച്ച അസാമാന്യ ധീരതയും പോരാട്ട വീര്യവും ഇന്നും സ്മരിക്കപ്പെടുന്നു. സ്വന്തം ആത്മാഭിമാനത്തിനും സ്വാതന്ത്ര്യത്തിനുമായി കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങൾ വെടിഞ്ഞ് കാടുകളിൽ വസിച്ച അദ്ദേഹം ഭാരതീയരുടെ ധീരതയുടെ പ്രതീകമാണ്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കുതിരയായ ചേതക്കിന്റെ കഥകളും ഇന്ത്യൻ വീരഗാഥകളിൽ പ്രസിദ്ധമാണ്. അമേരിക്കയുടെ ചന്ദ്രപരിവേഷണ ദൌത്യമായ റേഞ്ചർ 4 ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇടിച്ചിറങ്ങിയത് 1962 മെയ് 2 ദിവസങ്ങളിലായിരുന്നു. ചന്ദ്രന്റെ മറുവശത്ത് പേടകം തകർന്നു വീണ ഈ ദൌത്യം സാങ്കേതികമായി പരാജയപ്പെട്ടുവെങ്കിലും മറ്റൊരു ഗോളത്തിലെത്തിയ ആദ്യ അമേരിക്കൻ പേടകമായിരുന്നു ഇത്. ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾക്കും ഭാവിയിലെ ബഹിരാകാശ യാത്രകൾക്കും ഈ പരീക്ഷണങ്ങൾ വലിയ അടിത്തറയിട്ടു. ശീതയുദ്ധകാലത്ത് റഷ്യയും അമേരിക്കയും തമ്മിൽ നടന്ന ബഹിരാകാശ മത്സരത്തിലെ നിർണായകമായ ഒരു ഘട്ടമായിരുന്നു ഇത്. അന്യഗ്രഹങ്ങളിലേക്കുള്ള മനുഷ്യന്റെ പ്രയാണത്തിൽ വലിയൊരു ചുവടുവെപ്പായി ഈ ദിവസം കണക്കാക്കപ്പെടുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മിതവാദി നേതാവും മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവുമായ ഗോപാലകൃഷ്ണ ഗോഖലെ 1866 മെയ് 9 ജനിച്ചത്. ഭാരതീയരുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി അദ്ദേഹം സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചു. സമാധാനപരമായ പോരാട്ടത്തിലൂടെയും ഭരണഘടനാപരമായ രീതികളിലൂടെയും മാത്രമേ ലക്ഷ്യം നേടാനാവൂവെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിർണായക പങ്കുവഹിച്ച അദ്ദേഹം ഗാന്ധിജിയെ പോലുള്ള നേതാക്കളെ രൂപപ്പെടുത്തുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തി. രാഷ്ട്രീയത്തിൽ ധാർമ്മികതയ്ക്കും പാണ്ഡിത്യത്തിനും വലിയ വില നൽകിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് മെയ് മാസം 9-ാം തീയതി, ലോക ദേശാടന പക്ഷി ദിനം. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി വൻകരകളും സമുദ്രങ്ങളും കടന്ന് ഭക്ഷണത്തിനും പ്രജനനത്തിനും അനുയോജ്യമായ സ്ഥലങ്ങൾ തേടിയെത്തുന്ന ഈ പക്ഷി സമൂഹത്തിന്റെ യാത്ര ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി വിസ്മയങ്ങളിൽ ഒന്നാണ്. മഞ്ഞുകാലം കടുക്കുമ്പോൾ ആഹാരവും ഊഷ്മളതയും തേടി ഇവ തങ്ങളുടെ ജന്മദേശം വിട്ട് ദൂരസ്ഥലങ്ങളിലേക്ക് പറക്കുന്നു. പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഇവയെ സാഹസിക യാത്രയ്ക്ക് പ്രേരിപ്പിക്കുന്നത്. ഒന്ന്, സ്വന്തം പ്രദേശത്ത് ഭക്ഷണ ലഭ്യത കുറയുമ്പോൾ ആഹാരം സുലഭമായ സ്ഥലങ്ങളിലേക്ക് ഇവ ചേക്കേറുന്നു. രണ്ട്, മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്താൻ കൂടുതൽ സുരക്ഷിതവും അനുകൂലവുമായ കാലാവസ്ഥയുള്ള സ്ഥലങ്ങൾ ഇവ കണ്ടെത്തുന്നു. ഇന്ന് കാലാവസ്ഥാ വ്യതിയാനവും പരിസ്ഥിതി മലിനീകരണവും ദേശാടന പക്ഷികളുടെ നിലനിൽപ്പിന് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. അവരുടെ ആവാസ വ്യവസ്ഥയായ തണ്ണീർത്തടങ്ങളും വനങ്ങളും നമുക്ക് സംരക്ഷിക്കാം, പ്ലാസ്റ്റിക് മലിനീകരണങ്ങൾ ഒഴിവാക്കാം. ഈ പക്ഷികളുടെ യാത്രക്കിടയിലുള്ള വിശ്രമ കേന്ദ്രങ്ങളെ സംരക്ഷിക്കാൻ മുൻകൈയെടുക്കാം. ആയിരക്കണക്കിന് മൈലുകൾ താണ്ടി അക്ഷീണം പറക്കുന്ന ഈ പക്ഷികൾ നമ്മുടെ പരിസ്ഥിതിയുടെ കാവൽക്കാര് കൂടിയാണ്. അതിർത്തികളില്ലാത്ത ആകാശത്തിലൂടെ പറക്കുന്ന ഈ പക്ഷി സമൂഹത്തിന് നമുക്ക് ഒരു സുരക്ഷിത താവളമൊരുക്കാം. ഈ ദേശാടന പക്ഷി ദിനത്തിൽ നമുക്ക് പ്രകൃതിയെ കൂടുതൽ സ്നേഹിക്കാം, പക്ഷികളെ സംരക്ഷിക്കാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
3: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
4: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണാവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ May 10 മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
0: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളിയാഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊഴിഞ്ഞാമ്പാറ.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹോൾമാർക്ക് സ്വർണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹോൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
6: നമസ്കാരം. Info@7 ആരംഭിക്കുന്നു. ഞാൻ അഭിരാമി. കുട്ടികളിലെ ആത്മഹത്യ പ്രവണത തടയുന്നതിനും മാനസിക പിന്തുണ ഉറപ്പാക്കുന്നതിനും മാതാപിതാക്കൾക്ക് പരിശീലനം നൽകേണ്ടത് അനിവാര്യമാണെന്ന് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി. കുട്ടികളിലെ ആത്മഹത്യ പ്രവണത തടയുന്നതിന് സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യുന്നതിന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള അഭിപ്രായ ശേഖരണവും നടത്തി. വിദ്യാർത്ഥികൾക്കും പരിശീലനം ആവശ്യമാണ്. ഇതിനായി വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ വോളണ്ടിയർമാരെയും ട്രെയിനർമാരെയും കണ്ടെത്തണമെന്നും നിർദ്ദേശം നൽകി. ജില്ലയിൽ പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കാനും യോഗത്തിൽ തീരുമാനമായി. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിലവിലുള്ള കൌൺസിലർമാർ ഉൾപ്പെടെ 100 പേരെ ജില്ലയിലെ സ്കൂളുകളിൽ നിയോഗിക്കുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TM ശശി അറിയിച്ചു. കൌൺസിലർമാർക്ക് വേണ്ടി സ്കൂളുകളിൽ പ്രത്യേക ഇടമൊരുക്കുക, വിദ്യാർത്ഥികളുടെ രഹസ്യാത്മകത സംരക്ഷിക്കുക, പരമാവധി ജനവിഭാഗത്തെ ഉൾപ്പെടുത്തുക.

0: ചേർന്ന യോഗത്തിൽ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളായ പി ഷാജീഷ്, ഭാസ്കർ, കെ കെ ഷാജു, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ സേതുമാധവൻ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ, വിദ്യാഭ്യാസം, എക്സൈസ്, പോലീസ്, വനിതാ ശിശു വികസനം, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ആരോഗ്യം തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. കുഴൽമന്ദം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ വിവിധ വിഷയങ്ങളിലേക്ക് ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. ഹിന്ദി, കണക്ക്, ഇലക്ട്രോണിക്സ്, മലയാളം, കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ്, ഇംഗ്ലീഷ് വിഷയങ്ങളിലേക്കാണ് നിയമനം. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ 55% മാർക്ക്. തത്തുല്യ ഗ്രേഡോടെ ബിരുദാനന്തര ബിരുദവും UGC അല്ലെങ്കിൽ നെറ്റ് അല്ലെങ്കിൽ PhD. May 14 രാവിലെ 11 ഹിന്ദി, 15 രാവിലെ 10 കണക്ക്, ഉച്ചയ്ക്ക് 2 ഇലക്ട്രോണിക്സ്, 16 രാവിലെ 10 മലയാളം, 22 രാവിലെ 10 കമ്പ്യൂട്ടർ സയൻസ്, 23 രാവിലെ 10 കൊമേഴ്സ്, 25 ഉച്ചയ്ക്ക് 1 ഇംഗ്ലീഷ് വിഷയങ്ങളിലാണ് അഭിമുഖം. കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയിലേക്ക് May 22 ഉച്ചയ്ക്ക് 2 കൂടിക്കാഴ്ച നടക്കും. യോഗ്യത സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ലഭിച്ച 1-ാം ക്ലാസ്സോടുകൂടിയ PGDCA അല്ലെങ്കിൽ 1-ാം ക്ലാസ്സോടുകൂടിയ അംഗീകൃത യൂണിവേഴ്സിറ്റി BSc കമ്പ്യൂട്ടർ സയൻസ് ടെക്നോളജി ബിരുദം. യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം എത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. വ്യവസായ വകുപ്പിന്റെയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടൻസിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രതിമാസം സംരംഭകർക്കായി നടത്തിവരുന്ന MSME ഹെൽപ് ഡെസ്ക് ചുണ്ണാമ്പുതറ ഇന്ദ്രാണി നഗറിലുള്ള ICII ഭവനിൽ May 15 രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1 വരെ സംഘടിപ്പിക്കും. രജിസ്ട്രേഷന് പാലക്കാട് താലൂക്ക് ഉപജില്ലാ വ്യവസായ ഓഫീസറുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 7012233509. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ ജില്ലയിൽ വിവിധ തസ്തികകളിൽ കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. JPHN, RBSK നഴ്സ് യോഗ്യത, SSLC സർക്കാർ അംഗീകൃത JPHN കോഴ്സ്, പ്രതിമാസ വേതനം 17,000 രൂപ, സ്റ്റാഫ് നഴ്സിന്റെ യോഗ്യത BSc നഴ്സിംഗ് GNM, പ്രതിമാസ വേതനം 20,500 രൂപ. മിഡ് ലെവൽ സേവനദാതാക്കൾ യോഗ്യത 2024 ജനുവരി 1 ഒരു വർഷത്തെ പ്രവൃത്തി പരിചയത്തോടുകൂടിയ BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM. പരിശീലന കാലയളവിൽ പ്രതിമാസം 20,500 രൂപയാണ് വേതനം. പരിശീലനം പൂർത്തിയാകുന്നവർക്ക് 1,000 രൂപ യാത്രാഭത്തയും നൽകും. പ്രായപരിധി 40 വയസ്സ്. കേരള നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. www.arogyakeralam.gov.in ൽ May 23 വൈകിട്ട് 5 അപേക്ഷിക്കണം. ജില്ലാ പഞ്ചായത്തിന്റെ 2026-27 വാർഷിക പദ്ധതിയുടെ ഭാഗമായി വനിതാ ശിശുവികസന വകുപ്പ് മുഖേന ജില്ലയിൽ സൈക്കോ സോഷ്യൽ കൌൺസിലിംഗ് പദ്ധതിയിലേക്ക് വനിതാ കൌൺസിലർമാരെ നിയമിക്കുന്നു. ജില്ലയിലെ 21 ICDS പ്രോജക്ടുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. യോഗ്യത മെഡിക്കൽ ആൻഡ് സൈക്യാട്രിക് സോഷ്യൽ വർക്കിൽ MSW അല്ലെങ്കിൽ സൈക്കോളജിയിൽ MA, MSc അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജിയിൽ MA, MSc ഉള്ള വനിതകൾ. അപേക്ഷകർ ജില്ലയിൽ സ്ഥിരതാമസക്കാരാകണം. പ്രായപരിധി 40 വയസ്സ്. സർക്കാർ അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട കൌൺസിലിംഗിലോ അധ്യാപനത്തിലോ കുറഞ്ഞത് 6 പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. നിശ്ചിത മാതൃകയിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ജില്ലാ വനിതാ ശിശുവികസന ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, പാലക്കാട്, 6780001 എന്ന വിലാസത്തിൽ May 13 വൈകിട്ട് 5 അപേക്ഷ ലഭ്യമാക്കണം. ഫോൺ 9447622323. ഇതോടെ ഇൻഫോ@7 അവസാനിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യൂ ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.

0: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണാവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 May മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
1: APG അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലേക്ക് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി NRI സീറ്റുകളിലേക്കും കീമിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് സീറ്റുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9188905359.
2: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട്.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാം.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹോൾമാർക്ക് വെള്ളി ആഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ May 10 മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
4: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
5: Kia, movement that inspires.
6: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
7: കഴിഞ്ഞ ദിവസം പുത്തൂരുള്ള എൻ്റെ ഒരു ഫ്രണ്ട് പാവകളി കാണാൻ വരുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. പപ്പട്രി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ അത് കാണാൻ വരുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോ ഈ പാവകളിയെ കുറിച്ച് ചിന്തിച്ചപ്പോ, ബിസി ആയതുകൊണ്ട് പോവാൻ പറ്റില്ല, പക്ഷെ ഇതിനെ കുറിച്ച് ചിന്തിച്ചപ്പോ എന്റെ ഉള്ളിൽ തട്ടിയ ഒരു കാര്യമുണ്ട്. 1000 കണക്കിന് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ഈ ബൊമ്മയാട്ടവും തോൽപ്പാവക്കുത്തവും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് അല്ലെ. പക്ഷെ ലൈഫിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോ, അല്ലെങ്കിൽ ലൈഫായിട്ട് ചേർത്ത് വെച്ച് ഈ പപ്പട്രി നോക്കിക്കാണുമ്പോ, നമ്മളിലെ പല ആളുകളും എപ്പോഴൊക്കെയോ വെറും പപ്പറ്റ്സ് ആയിട്ട് മാറിയിട്ടില്ലേ അല്ലെ. ആരുടെയൊക്കെയോ കയ്യിലെ കളിപ്പാവകള് പോലെ ആയിട്ടില്ലേ. ഞാനിങ്ങനെ അതേക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു, ഒന്ന് ആലോചിച്ച് നോക്കി. പപ്പട്രി എന്ന് പറയുന്ന ഒരു സംഗതി, അതിങ്ങനെ നമ്മൾ ദൂരെ ഇരുന്ന് കാണുമ്പോഴത്തേക്കും ഓരോ കഥകൾ ആ പപ്പട്രിയിലൂടെ പറയുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ നല്ല രസമാണ്. പക്ഷേ ആ പാവ മറ്റൊരാൾ വലിക്കുന്ന ചരടിനനുസരിച്ച് നീങ്ങുന്ന ഒരു ഒരു യന്ത്രമാണ് ആ പാവ അല്ലെ. അതിന് സ്വന്തമായിട്ടുള്ളൊരു അസ്തിത്വം കാര്യങ്ങളൊന്നുമില്ല. ചില സമയത്ത് നമ്മുടെ ചുറ്റുമുള്ളവർ, അതിപ്പോ വീട്ടുകാരാവാം, സുഹൃത്തുക്കളാവാം, അല്ലെങ്കിൽ സൊസൈറ്റി ആവാം, അവർ ചരട് വലിക്കുന്നതിനനുസരിച്ച് തുള്ളുന്ന പാവകളായിട്ട് നമ്മൾ മാറുമ്പോൾ അവിടെ നമുക്ക് നമ്മുടെ സോള് നഷ്ടപ്പെടുകയാണ്. ഇനി നമുക്ക് അതേക്കുറിച്ച് സംസാരിച്ചാലോ എഴുത്തോലയിൽ. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഞാനൊന്ന് ഒച്ച വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ തുടക്കത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്നൊക്കെ ഞാൻ മിണ്ടാതിരുന്ന് എനിക്ക് സംസാരിക്കാൻ പോലും പേടിയാണ്. ഇങ്ങനെ പലപ്പോഴും പല ആളുകളും പല കുട്ടികളും പല പ്രശ്നങ്ങളിൽ പെടുമ്പോഴേ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ ചോദിക്കുമ്പോൾ എന്തായിരുന്നു പ്രശ്നം, നിനക്ക് നേരത്തെ അത് പറയാറുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നതാണ്, ഞാനത് തുടക്കത്തിലേ പറയായിരുന്നു, പക്ഷേ എനിക്ക് അന്ന് സംസാരിക്കാൻ പറ്റില്ല, ഇപ്പം എനിക്ക് പേടിയാണ് അതേക്കുറിച്ച് സംസാരിക്കാൻ. സ്നേഹത്തിന്റെ പേരിലാണെങ്കിലും ബന്ധങ്ങളുടെ പേരിലാണെങ്കിലും നമ്മുടെ ആത്മാഭിമാനത്തെ പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിയന്ത്രണവും മറ്റൊരാളുടെ കയ്യിൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ചരടും നമ്മൾ ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു പാവയാകാൻ നമ്മൾ സമ്മതിച്ചു കൊടുത്താൽ പിന്നെ മറ്റു മനുഷ്യർ നമ്മളെ മണ്ണിലിട്ട് ചവിട്ടിയാലും നമുക്ക് വേദനിക്കാൻ പോലും അവകാശമില്ലാത്ത അവസ്ഥ വരും. അതുകൊണ്ട് തുടക്കത്തിൽ ഈ നോ പറയാനായിട്ട് പഠിക്കണം എന്ത് കാര്യത്തിലാണെങ്കിലും. പലപ്പോഴും പല പെൺകുട്ടികളും ഈ റിലേഷൻഷിപ്സിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ബന്ധങ്ങളിൽ പോലും വലയങ്ങളിൽ പോലും അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അവർക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോരാനായിട്ട് പറ്റണില്ല. തുടക്കത്തിൽ ഒരു നോ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മള് എന്താ പറയുക, ഇപ്പൊ വേദനിക്കാൻ പോലും അവകാശമില്ലാത്ത ആളുകളായിട്ടെങ്കിലും മാറി നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു എന്താ പറയുക സെൽഫ് റെസ്പെക്ട് വേണം. എന്നാലേ നമുക്ക് നമ്മുടെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം എന്ന് നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റുള്ളൂ. അത് മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കരുത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ലൈഫ് മറ്റൊരാളുടെ റിമോട്ട് കൺട്രോളിൽ കൊടുക്കണോ? വേണ്ടേ വേണ്ട. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ സ്പേസ് ഉണ്ട്, സെൽഫ് റെസ്പെക്ട് ഉണ്ട്. നമ്മൾ അതിനനുസരിച്ച് വേണം നിൽക്കാൻ, നമ്മൾ അതിനനുസരിച്ച് വേണം ജീവിക്കാൻ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഒരിക്കൽ തിയേറ്ററിൽ ഒരു നല്ലൊരു സിനിമ, തിയേറ്റർ വാച്ച് ഒക്കെ മസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ കാണാൻ പോണു. തിയേറ്ററിൽ പടം ഇങ്ങനെ കത്തിക്കേറി, ഇന്റർവെല്ല് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴത്തേക്കും പടം, അതായത് നേരെ ഇരിക്കുന്നതിന് പകരം സ്ക്രീൻ തിരിഞ്ഞാണ് വരുന്നത്, അതായത് ഉൾട്ടയായിട്ട് വരികയാണ്. അതുമാത്രമല്ല, അവിടുത്തെ ആ തിയേറ്ററിലെ സ്റ്റാഫ് എ സി ഓഫ് ചെയ്തു. അപ്പോൾ ഈ ഇന്റർവെല്ലിന് ശേഷം ആകെ ഫുൾ അലമ്പ്, അതായത് നമ്മൾ കാണുന്ന സ്ക്രീൻ തലതിരിഞ്ഞു വരുന്നു. ചില ആളുകൾ ബഹളം വെക്കുന്നുണ്ട്, ചിലർ മിണ്ടാതിരിക്കുന്നുണ്ട്. പക്ഷേ അതില് കുറച്ചുപേര് അവര് ഒന്നിച്ച് വന്നവരാന്ന് തോന്നുന്നു. അവര് നേരെ അങ്ങോട്ട് ചെന്ന് ആ തിയേറ്റർ ഓണറിന്റെ അടുത്ത് പോയിട്ട് സംസാരിച്ച് പൈസ കൊടുത്ത് വന്നിരിക്കുന്നത് പടം കാണാനാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ വിയർത്തിരുന്ന് കാണേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ എന്താ വെറും പാവകളാണോ അങ്ങനെ വിയർത്തിരുന്ന് കാണാൻ. അനീതി കണ്ടാൽ അല്ലെങ്കിൽ അത് സെറ്റല്ല എന്ന് കണ്ടാൽ അവിടെ മെയിൻ ക്യാരക്ടർ എനർജി പുറത്തെടുക്കണം, ശബ്ദം ഉയർത്തണം, ആ എ സി ഒക്കെ ഓൺ ചെയ്യിക്കണം. അങ്ങനെ അന്ന് അവിടെ ചെയ്യിക്കാനായിട്ട് ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും സിനിമയൊക്കെ കണ്ടിട്ട് പോകുന്നു. ഈ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും പ്രശ്നങ്ങളൊന്നും മനഃപൂർവ്വം സൃഷ്ടിക്കേണ്ട എന്ന് കരുതി സ്വന്തമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്തിരിക്കും. ചിലപ്പോഴൊക്കെ അത് നല്ലതാണ്. പക്ഷേ ആ ഒരു രീതി നമ്മൾ സ്ഥിരമായിട്ട് തുടർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ നമ്മളെ പല ആളുകളും മുതലെടുത്ത് നമ്മുടെ അവകാശങ്ങളൊക്കെ നിഷേധിച്ചെന്നിരിക്കും. ജമൈക്കൻ സംഗീതജ്ഞനുണ്ട്, ജിമ്മി ക്ലിഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പാവയോ അടിമയോ ആയി ജീവിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം സ്വതന്ത്രനായി ശവക്കുഴിയിൽ കിടക്കുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ ന്യായമായ അവകാശങ്ങളെല്ലാം അടിയറവെച്ച് ആത്മാഭിമാനമൊക്കെ നഷ്ടപ്പെടുത്തി ആരുടെയെങ്കിലും ഇഷ്ടങ്ങൾക്ക് നമ്മൾ ഇരയാകേണ്ടതുണ്ടോ? അതില്ല. ഓരോരുത്തർക്കും തനതായ വ്യക്തിത്വമുണ്ട്, അത് കളഞ്ഞു കുളിക്കാതെ നോക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി. യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM-ഉം അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 May മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
1: Listen without break. With Ahalya FM 90.4.

0: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
1: Kia, movement that inspires.
2: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024786 84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

പല സ്ഥലങ്ങളിലും മഴ കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ മഴ പെയ്യാൻ പോകുന്ന ഒരു കാലാവസ്ഥ ഉണ്ടല്ലോ അല്ലെ, മഴ പെയ്യാനായിട്ട് ഇങ്ങനെ ഇരുണ്ട് മൂടി അങ്ങനെ ഒരു കംപ്ലീറ്റ് ഒരു കരിനീല കളറിൽ ഇങ്ങനെ ആകാശമൊക്കെ ആയിട്ട് മേഘാവൃതമായിട്ടുള്ള ആകാശമൊക്കെ ആയിട്ട് ഇങ്ങനെ മഴ പെയ്യാൻ പോകുന്ന ഒരു അറ്റ്മോസ്ഫിയറില്ലേ, ഒരു കാലാവസ്ഥയില്ലേ, അതുണ്ട്. പിന്നെ ഈ മഴ പെയ്യുന്ന ഒരു ഒരു അന്തരീക്ഷം ഉണ്ടല്ലേ, മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ ഭയങ്കര രസമാണ്. അതുപോലെ മഴ പെയ്തതിന് ശേഷവും നല്ല രസമാണ്. അതല്ലാതെ ഈ തലേന്ന് നമ്മൾ മഴ പെയ്തിട്ട് നമ്മൾ പിറ്റേ ദിവസം ഉണരുന്നത് മഴ പെയ്ത ഒരു സ്ഥലത്തേക്ക് ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്, റൊമാൻറ്റിക് വൈബാണ്. ഇതിൽ ഏതാണ് നിങ്ങൾക്കിഷ്ടം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതാ പറയുക? ഞാനാണെങ്കിൽ പറയും ഈ തലേന്ന് നമ്മൾ, അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് രാത്രി മഴ പെയ്ത് മഴ തോർന്ന് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും ആ തലേ ദിവസം മഴ പെയ്തു എന്നുള്ളതിൻ്റെ അടയാളമൊക്കെ കാണാൻ പറ്റും. ചിലപ്പോൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് നമുക്ക് മഴയുടെ ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു വൈബിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. അതിനുശേഷം ദാ ഇപ്പോൾ ഉണർന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും, നടന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് കൂടാരും ഇല്ലെങ്കിലും എനിക്കൊരു കംപ്ലീറ്റ് റൊമാൻറ്റിക് വൈബാണ് തോന്നിയത് കേട്ടോ. സത്യം പറയാലോ, ഭയങ്കര ഒരു റൊമാൻറ്റിക് വൈബ്, വണ്ടർഫുൾ ആയിരുന്നു ഈ ക്യാമ്പസിലൂടെ ഇങ്ങനെ നടന്നു വരാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു തണുത്ത ചില്ലായിട്ടുള്ള മോർണിംഗിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളിരിക്കുന്ന സ്ഥലം ഇതേപോലെ റൊമാൻറ്റിക് ആണോ, വണ്ടർഫുൾ ആണോ, ചില്ലാണോ എന്നൊക്കെ എന്നോട് പറയാം. സമയം നോക്കുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ അഹല്യ വിഷസിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമി. എന്തെല്ലാം വിശേഷങ്ങൾ, അടിപൊളിയായിട്ടിരിക്കല്ലേ എല്ലാവരും. ഞങ്ങൾ എന്തായാലും പരിപാടിയൊക്കെ തകർത്ത് തിമിർത്ത് അടിച്ച് പൊളിച്ച് നമ്മൾ എന്താണ് എപ്പോഴും എയിം ചെയ്യുക, നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം നമ്മളൊരു കാര്യം ചെയ്തു, പിറ്റേ ദിവസം ആ കാര്യം ചെയ്യുമ്പോൾ അതിനേക്കാൾ ഒരുപടി മുകളിലേക്ക് ചെയ്യണം എന്നല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുക, നമ്മളെല്ലാവരും സ്വപ്നം കാണുക. അതേപോലെ തന്നെ കഴിഞ്ഞ സീസണിനെക്കാട്ടിലും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു ഡാൻസറ 26. നിങ്ങളെല്ലാവരും ലൈവൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം.

മെയ് 9 ആണ്. വളരെ വളരെ ശാന്തമായിട്ടുള്ള പക്ഷെ ചില്ലായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു തണുത്തൊരു അറ്റ്മോസ്ഫിയർ. ഈ പറഞ്ഞ പോലെ മഴ, നിങ്ങളുടെ അവിടെയൊക്കെ മഴ കിട്ടിയോ? എങ്ങനെയാ, അതോ ചൂട് തന്നെയാണോ? ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മഴ വരാറുണ്ടോ? ഇന്നലത്തെ മഴയിൽ മൊത്തത്തിൽ ഈ നമ്മൾ ക്യാമ്പസും ഒക്കെ മൊത്തത്തിൽ തണുത്തു. ക്യാമ്പസ് മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള ലോകം മാത്രമല്ല, നമ്മളെ കൂടെ ഒന്ന് തണുപ്പിച്ചിട്ടാണ് മഴ പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ. ഇനിയിപ്പോൾ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? മെയ് 10 ആം തീയതി എന്ന് പറയുന്നത് മദേഴ്സ് ഡേ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നാളെ നമുക്ക് ലൈവ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇന്ന് മദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്താലോ. മദേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറയട്ടെ, ഈ സീരിയൽസിലൊക്കെ കാണുന്ന ചില റീൽസും ഷോർട്സൊക്കെ വരും സീരിയൽസിൽ ഈ അമ്മമാരെ. എനിക്ക് അത് വേറെ ഏതോ യൂണിവേഴ്സിലുള്ള അമ്മമാരാണെന്ന് തോന്നുന്നത്. എന്തായാലും നമ്മുടെ ഭൂമിയിലുള്ള അമ്മമാരാരും അങ്ങനെയല്ല. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിലെ എന്താ പറയുക, ഒരു കോമഡി പീസായിട്ടും ആക്ഷൻ ഹീറോ ആയിട്ടും ഒരേ സമയം നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ അമ്മമാരെയാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ പിന്നാരോ എപ്പോഴോ പറഞ്ഞിട്ടുള്ള പോലെ എല്ലാ അമ്മമാർക്കും ഒരേ മുഖമാണ് എന്നിങ്ങനെ പറയാറുണ്ട്. ആരൊക്കെയോ എപ്പോഴൊക്കെയോ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഏതോ വലിയ മനുഷ്യൻ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ ഭയങ്കര ന്യൂജനാണ്, സീനാണ്, എന്താ ഫ്രീക്ക് പിള്ളേരാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാലേ, നമ്മൾ എല്ലാവരിലും ഒരു അമ്മത്തം അല്ലെങ്കിൽ ഒരു അമ്മ ക്വാളിറ്റി ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. ഒരു കാലത്ത് ഈ അമ്മ ഇങ്ങനെ ഓടി നടന്ന് ലൈറ്റും ഫാനൊക്കെ, ഓരോ മുറിയിലെ ലൈറ്റും ഫാനൊക്കെ, ഇതാരാ ഇതിങ്ങനെ പിന്നെ ഇതൊക്കെ ഓൺ ചെയ്തിട്ടിരിക്കുന്ന, ആവശ്യമില്ലാത്ത സമയത്ത് ഇതൊക്കെ ഓഫാക്കണ്ടേ എന്ന് പറഞ്ഞാൽ എല്ലാ റൂമിലും ഇങ്ങനെ കയറിയിട്ട് ലൈറ്റും ഫാനും ഒക്കെ ഓഫാക്കും. ചിലപ്പോൾ നമ്മൾ റൂമിലുണ്ടെങ്കിൽ പോലും ഇപ്പം എന്തിനാണ് ലൈറ്റ് ഇട്ടിരിക്കുന്നത്, ലൈറ്റ് ഓഫാക്കെന്ന് പറഞ്ഞിട്ട് ഓഫാക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇന്ന് കളിയാക്കിയിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഇതെന്താണ് വയ്യേ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ലൈറ്റ് ചുമ്മാ ഇങ്ങനെ ഓൺ ചെയ്ത് കിടക്കുമ്പോഴത്തേക്കും നമ്മൾ പോയിട്ട് ഇങ്ങനെ ഓഫാക്കുമ്പോൾ നമ്മളും ഒരു അമ്മയായിട്ട് അല്ലെങ്കിൽ ഒരു അമ്മ ക്വാളിറ്റി ആയിട്ട് പിന്നെ നമ്മുടെ ഉള്ളിലേക്ക് അത് കയറിയിട്ടുണ്ട്. വെറുതെ കത്തുന്ന ഒരു ബൾബ് കണ്ടാൽ നമുക്ക് നെഞ്ച് പടയുന്ന അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് അമ്മയുടെ റൂട്ടിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ രൂപത്തിലും അല്ലെങ്കിൽ ചിലപ്പോൾ സ്വഭാവത്തിലും ഒക്കെ ചില അമ്മ ക്വാളിറ്റീസ് നമ്മളെല്ലാവരിലും ഉണ്ടാകും. അപ്പോൾ അമ്മയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്ന് എൻ്റെ അടുത്ത് ഇന്ന് വിളിച്ച് പറയാം. പിന്നെ അത് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള എല്ലാ അമ്മമാർക്കും ഇന്ന് നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഹാപ്പി മദേഴ്സ് ഡേ വിഷസ് കൊടുക്കാം. ഈ അമ്മമാരെ കുറിച്ച് പറയാം, അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് പറയാം, അവരുടെ ഒരു ക്വാളിറ്റി എന്താണ് നിങ്ങളിലുള്ളത് എന്നും പറയാം എൻ്റെ അടുത്ത്. ഇപ്പൊ രൂപത്തിലോ ഭാവത്തിലോ ചിലപ്പോൾ ചില ആളുകൾ പറയില്ലേ, ആ അമ്മയെ പോലെ തന്നെ എന്നിങ്ങനെ പറയത്തില്ലേ. എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു, അമ്മയുടെ മുടി തന്നെയാ കിട്ടിയേക്കണേന്ന് പറയും. പണ്ട് കേട്ടോ, ഇപ്പം മുടിയൊക്കെ പോയി, അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. പിന്നെ അതുപോലെ ഈ പിന്നെ ടെൻഷൻ, അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ. ഈ അമ്മമാർക്ക് എല്ലാവർക്കും ഉണ്ടോ അതൊന്നും അറിയത്തില്ല, പക്ഷെ എന്നാലും യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്, ഭയങ്കര ടെൻഷനായിരിക്കും. ആരെങ്കിലും പുറത്തേക്ക് പോയി കഴിഞ്ഞ് പെട്ടെന്നൊരു മഴ ഇടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ ഫോണെടുത്ത് വിളിക്ക് എന്താ വരാത്തേന്ന് വിളിച്ച് ചോദിക്കുന്നവരുടെ നമ്മളോട് പറയും, അല്ലെങ്കിൽ തന്നെ ഇരുന്നിട്ട് വിളിക്കും. അപ്പോൾ ഈ ടെൻഷനും പകർന്ന് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു കാര്യത്തിന് പോലും ടെൻഷനാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു അമ്മ ക്വാളിറ്റീസിൽ രണ്ടെണ്ണം ഞാൻ പറയാം. ഈ പറഞ്ഞ പോലെ അമ്മയുടെ അതേ തലമുടി, അതേ കട്ടിയുള്ള നല്ല തലമുടി എന്നിങ്ങനെ പറയാറുണ്ടായിരുന്നു ആളുകൾ കാണുമ്പോൾ. പിന്നെ ഈ ടെൻഷൻ, അതെനിക്ക് തന്നെ തോന്നിയിട്ടുള്ള ഈ ടെൻഷൻ്റെ കാര്യം. പിന്നെ ഈ ബൾബും ലൈറ്റും ഒക്കെ ആവശ്യമില്ലാതെ ഇങ്ങനെ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന കാണുമ്പോഴത്തേക്കും വല്ലാത്തൊരു ദേഷ്യം. എനിക്ക് അമ്മയിൽ നിന്ന് വേണ്ട ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാലുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഈ അമ്മമാരെല്ലാവരും ഷെർലക് ഹോംസ് പോലെയല്ലേ. നമ്മുടെ എന്തെങ്കിലും സാധനം എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് തപ്പിയെടുത്ത് നമുക്ക് തരാൻ അമ്മമാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അടുക്കി പെറുക്കിയൊക്കെ വെക്കുന്ന അവരായതുകൊണ്ട് തന്നെ അവർ തന്നെ ആയിരിക്കും എടുത്ത് വെക്കുക. എനിക്ക് പക്ഷെ ആ ഒരു ക്വാളിറ്റി ഇല്ല കേട്ടോ. എന്തെങ്കിലും ഒരു സാധനം എവിടെ വെച്ചു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കിട്ടൂല. അപ്പം ഞാനെപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു, അയ്യോ അമ്മയുടെ ഒരു ഷെർലക് ഹോംസ് ബുദ്ധി കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം അത് എവിടെയായിരുന്നു എന്ന് കണ്ടുപിടിക്കായിരുന്നു എന്നൊക്കെ ആലോചിക്കാറുണ്ട്. എന്തായാലും ലോകമെമ്പാടുമുള്ള എല്ലാ അമ്മമാരോടും എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും അമ്മമാർ ബാക്കിയുള്ളവർക്ക് വേണ്ടി അല്ലേ. ഉദയത്തിന് മുന്നേ ഉണർന്ന് ജോലികൾ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്, ബാക്കിയുള്ളവർക്ക് വേണ്ടി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഒരു വീട്ടിൽ തന്നെ ഒരാൾക്ക് ഇപ്പോൾ ചപ്പാത്തി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചപ്പാത്തിൻ്റെ ഒപ്പം ആൾക്ക് ഇഷ്ടമുള്ളത് പുട്ടാണെന്ന് പറഞ്ഞിട്ട് പുട്ടുണ്ടാക്കുന്ന അമ്മമാരാണ് അല്ലേ. അപ്പം അങ്ങനെ എല്ലാം ഇങ്ങനെ നോക്കി ചെയ്യുന്ന സമയത്ത്, എല്ലാവരുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും കുറച്ച് സമയം കണ്ടെത്തണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാ അമ്മമാർക്കും ഒരേപോലെ സ്നേഹം വാരിയുതറിക്കൊണ്ട് ഇന്ന് നമുക്ക് അമ്മമാരെ കുറിച്ച് സംസാരിക്കാം. അമ്മമാർക്ക് അഡ്വാൻസ് ആയിട്ട് മദേഴ്സ് ഡേ വിഷസ് അറിയിക്കാം. നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ആർക്കെങ്കിലും വിഷസ് ഒക്കെ പറയാനുണ്ടെങ്കിൽ വിളിക്കാം, അതുപോലെ വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യാനും വിളിക്കാനുള്ള നമ്പർ സെയിം നമ്പർ തന്നെയാണ്, 8 8 1 5 0 9 0 0 82 81 50 90 00. യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ഈ ഒരു പാട്ട് ബൈസൈക്കിൾ തീവ്സ് എന്ന സിനിമയിൽ ഈ പാട്ട് കൈതപ്രം തിരുമേനി വരികൾ എഴുതിയ പാട്ടാണ്. ഇതിലൊരു വരിയില്ലേ, ആരിവൽ കേകി സ്നേഹമുഖം, ആരിവൽ കേകി പ്രിയമുഴുകും, വീണയിൽ തുളുമ്പുമീ ജീവസംഗീതം എന്ന വരികള്. ഈ പാട്ട് മുഴുവനായിട്ടും നമ്മൾ ഏതോ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള വരികളാണ്. അങ്ങനെയാണ് അതിന്റെ മ്യൂസിക്കും. അപ്പോൾ ആ പ്രിയപ്പെട്ട ആളുകൾ എല്ലാവരും അമ്മമാരാണ്. ഇന്ന് ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കൂടെയുള്ള ഫസ്റ്റ് കോളർ ിലേക്ക് പോവാണ്. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 14:04 ആയിട്ടുണ്ട്. എന്റെ കൂടെ ഫസ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ് അബിക്കുട്ടി.
2: ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ? ഷീജ ശേഷി. അഡ്വാൻസ് ആയിട്ട് മദേഴ്സ് ഡേ വിഷസ് അറിയിക്കുന്നു കേട്ടോ, സ്നേഹപൂർവ്വം അറിയിക്കുന്നു. അപ്പോ എന്താ പരിപാടി ഇന്ന് സാറ്റർഡേ ആയിട്ട്?
3: പരിപാടി ഒന്നുമില്ല കുട്ടിയെ.
2: അങ്ങനെ പോണു അല്ലേ?
3: എനിക്ക് ഒന്ന് അഭിരാമിനെ വിളിക്കണമെന്ന് തോന്നി, അങ്ങനെ ഞാൻ വിളിച്ചതാണ്.
2: അപ്പൊ എന്തായാലും മദേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ലൈവ് ആണ്. അപ്പൊ ആ ദിവസം വിളിച്ചതിൽ ഒരുപാട് സ്നേഹം, നിറയെ സ്നേഹം കേട്ടോ.
3: അതെ, നാളെ ഒരു വിശേഷ ദിവസം. എന്റെ ചെറുമകളുടെ പിറന്നാളാണ് നാളെ. ദിയ എന്ന മാളുക്കുട്ടിക്ക് 1000,000 ജന്മദിനാശംസകൾ.
2: ഓക്കെ, ദിയ എന്ന മാളുക്കുട്ടിക്ക് അല്ലേ? മാളുക്കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയണോ, ദിയക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയണോ, എന്താ പറയണ്ടേ?
3: അത് മാളുക്കുട്ടിന്ന് പറഞ്ഞാൽ മതി.
2: മാളുക്കുട്ടി എന്ന് പറഞ്ഞാൽ മതി അല്ലേ? നമുക്ക് എത്ര വലിയ വലിയ പേരുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ആ ചെല്ലപ്പേര് വിളിക്കുമ്പോ, അതും പ്രിയപ്പെട്ട ആളുകളെ വിളിക്കുന്ന പേരുകൾ വിളിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ സ്നേഹം കൂടുതലാണ് അല്ലേ? ഓക്കെ, അപ്പൊ മാളുക്കുട്ടി ഹാപ്പി ബർത്ത്ഡേ വിഷസ്.
3: പിന്നെ ഇന്നലെ പിറന്നാൾ ആഘോഷിച്ച നമ്മുടെ കുമാരി ചേച്ചിയുടെ മകൻ സായിക്കുട്ടി, സായിമോന്.
2: ഓക്കെ ഓക്കെ, സായിമോനും ഹാപ്പി ബർത്ത്ഡേ വിഷസ് ബിലേറ്റഡ് ആയിട്ട് അറിയിക്കുന്നു അല്ലേ? ഷീജ ചേച്ചിയുടെ അമ്മയുടെ പേരെന്താ?
3: കൗസല്യ.
2: കൗസല്യ. ഈ കൗസല്യ അമ്മയുടെ എന്ത് ക്വാളിറ്റിയാണ് ഷീജ ചേച്ചിക്ക് കിട്ടിയിട്ടുള്ളത്? ഇപ്പൊ രൂപത്തിലോ സ്വഭാവത്തിലോ അമ്മയെ പോലെ തന്നെ ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
3: മോളെ, അമ്മയുടെ ഒരു സ്നേഹം കിട്ടാനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ വളർന്നൊരു കുട്ടിയാണ് ഞാൻ.
2: അതെ, അമ്മയെ പോലെ അമ്മയുടെ ക്വാളിറ്റി അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല.
3: ആരും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ ചിലര് പറയും ദേ കൗസല്യാടത്തി നടന്നു വരുന്ന മാതിരി ഉണ്ട് ശ്രീജാനെ കണ്ടാന്ന് പറയും, അത്ര മാത്രമേ ഉള്ളൂ.
2: നമ്മുടെ നടപ്പാണല്ലേ അമ്മയെ പോലെ എന്ന് പറയണേ. പിന്നെ ആർക്കെങ്കിലും കൂടെ വിഷസ് പറയാനുണ്ടോ?
3: ആ ഉണ്ട് ഉണ്ട്, നമ്മുടെ സത്യഭാമൻ ചേച്ചി, കൃഷ്ണേട്ടൻ, പിന്നെ കുമാരി ചേച്ചി, ഷീബ, പിന്നെ അജിത ചേച്ചി, പിന്നെ ശാന്തി ചേച്ചി, പിന്നെ ഇന്ദിര, പിന്നെ നമ്മുടെ ഷൈബിക്ക്, പിന്നെ വാപ്പാലയ്ക്ക്, പിന്നെ അഭിരാമിക്ക്.
2: താങ്ക് യു സോ മച്ച്. ലോകം മുഴുവനുള്ള അമ്മമാരോട് എന്താ പറയാനുള്ളത് മാതൃദിനമായിട്ട്?
3: എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ മാതൃദിനായിട്ട് എല്ലാ അമ്മമാർക്കും.
2: ഓക്കെ ഓക്കെ ശരി ചേച്ചി, അപ്പൊ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, ഇനിയും വിളിക്കണം. ബൈ ബൈ. ഓക്കെ ബൈ ബൈ. നമ്മളെ വിളിച്ചത് ഷീജ ചേച്ചിയാണ്. അപ്പൊ ഷീജ ചേച്ചി പറഞ്ഞ കാര്യം, അങ്ങനെ വലിയ വലിയ ക്വാളിറ്റീസ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും എപ്പോഴൊക്കെയോ ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദാ അമ്മയെ പോലെയാണ് നടന്നു വരണേന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവും അല്ലേ, ചില ആളുകൾ ഒരേപോലെ ആയിരിക്കും, അമ്മ നടക്കുന്ന പോലെ തന്നെയായിരിക്കും മോള് നടക്കുക അല്ലെങ്കിൽ മോന് നടക്കുക. അപ്പോൾ ഷീജ ചേച്ചിയുടെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള വിഷസ് മാളുക്കുട്ടിക്ക്, സായിക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിച്ചിട്ടുണ്ട്, അതേപോലെ എല്ലാവർക്കും സ്നേഹത്തിൽ പൊതിഞ്ഞ് വിഷസൊക്കെ അറിയിച്ചിട്ടാണ് ആള് പോയേക്കണേ. നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
4: മോർണിംഗ് അഭിരാമി.
2: ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ?
4: സിന്ധു ചേച്ചിയാണ്.
2: സിന്ധു ചേച്ചി പറയി, മാതൃദിനമാണ് നാളെ. ലോകമെമ്പാടുമുള്ള അമ്മമാരോട് സിന്ധു ചേച്ചിക്ക് പറയാനുള്ള ഒരു കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താ, ഒരു ഉപദേശം എന്താ കൊടുക്കാനുള്ള?
4: ഉപദേശം എന്ന് പറഞ്ഞാ എല്ലാ അമ്മമാർക്കും അല്ല, മക്കളിനെ അതായത് അറിയാൻ ശ്രമിക്കുക. മക്കളുടെ കാര്യങ്ങളെല്ലാം അവരോട് ചോദിച്ചിട്ട് എന്താ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് സോൾവ് ചെയ്യാൻ നോക്കുക. അല്ലാതെ മക്കളിൽ ചിലപ്പോ അമ്മമാരോടോ ചിലവരൊന്നും പറയില്ല. അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ കാര്യം ചോദിച്ചിട്ട് സോൾവ് ചെയ്യാൻ നമ്മൾക്ക് പറ്റുകയാണെങ്കിൽ അവരൊപ്പം നിന്നിട്ട് സോൾവ്
2: ചെയ്യുക. അപ്പൊ ഈ നമ്മുടെ രൂപത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിലോ ചില ക്യാരക്ടേഴ്സിലൊക്കെ ചിലപ്പോ അമ്മയെ പോലെ തന്നെ നമ്മൾ പെരുമാറും. സിന്ധു ചേച്ചിയുടെ അമ്മയുടെ പേരെന്താ? അങ്ങനെ അമ്മയുടെ ഒരു ക്വാളിറ്റി ഉണ്ടോ സിന്ധു ചേച്ചിക്ക്?
4: എന്റെ അമ്മന്റെ പേര് തത്ത എന്നാണ്. പക്ഷെ അമ്മനെ പോലെ ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ മകളെ പറഞ്ഞിട്ടുണ്ട് എന്നെ പോലെ ഉണ്ട്. അതായത് എല്ലാവർക്കും നന്നായിട്ട് സംസാരിക്കും, അങ്ങനെ സംസാരിച്ച് അങ്ങനെയൊക്കെ പെരുമാറ്റം അങ്ങനെ അമ്മനെ പോലെ ഉണ്ട് കാണാനും എന്നൊക്കെ പറയും. ഫോട്ടോയിലൊക്കെ ആണെങ്കിൽ ഞാനും മകളും ഒരുപോലെ അങ്ങനെയൊക്കെ.
2: ഓക്കെ, അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു സ്വഭാവം കിട്ടിയിട്ടുണ്ടോ? ഇപ്പൊ ടെൻഷൻ അടിക്കുന്നത്, വീട്ടില് അടുക്കി പെറുക്കി വെക്കുന്നത്
4: പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കിടക്ക് ഞാൻ ടെൻഷൻ അടിക്കും. കുറച്ച് കാണാതായാലും ബേജാറാണ്, എന്തിനാ എന്നിട്ട് മക്കളെ പറയാം, എന്തിനാ അമ്മ അങ്ങനെ ടെൻഷൻ അടിക്കണം, എന്തിനാണ് ഇത്ര ടെൻഷൻ വേണ്ട, അങ്ങനെയൊക്കെ ഒന്ന് പറയും. പക്ഷെ നമുക്ക് അത് പറ്റുന്നില്ല, എന്ത് കാര്യത്തിലാണ് വേഗം ടെൻഷൻ.
2: ഈ ടെൻഷൻ സ്വഭാവം അമ്മയിൽ നിന്ന് കിട്ടിയതാണോ ചേച്ചിക്ക്? അങ്ങനെ
4: എന്താണെന്ന് അറിയില്ല, ഇത് എങ്ങനെ എനിക്ക് മാത്രം ഉള്ളതെന്ന് അറിയില്ല. പക്ഷെ അറിയില്ല.
2: അതെയല്ലേ. അപ്പൊ ഈ തത്തമ്മ എന്ന് പറയുന്ന നമ്മുടെ അമ്മ ടെൻഷൻ അടിക്കുന്ന ആളായിരുന്നോ?
4: ടെൻഷനൊക്കെ ഉണ്ട് എന്നാലും നല്ല കുഴപ്പമില്ല, എന്നാലും എനിക്കത് കൂടുതലാണോ ഒരു സംശയം.
2: ഒരു സംശയമുണ്ട്. എന്തായാലും സിന്ധു ശേഷി ഇന്നത്തെ ദിവസം ഹാപ്പി ആയിട്ടിരിക്കുക. അഡ്വാൻസ് ഹാപ്പി മദേഴ്സ് ഡേ വിഷസ് അറിയിക്കുന്നു. ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
4: എല്ലാ അമ്മമാർക്കും, എല്ലാ അമ്മമാർക്കും ഹൃദയം നിറഞ്ഞ വിഷസ്.
2: ഓക്കെ, ബൈ ബൈ.
4: ബൈ.
2: നമ്മളെ വിളിച്ചത് സിന്ധു ചേച്ചിയാണ്. അപ്പൊ സിന്ധു ചേച്ചി പറഞ്ഞ കാര്യം, ഈ ടെൻഷന്റെ കാര്യം അമ്മയ്ക്ക് അത്ര എനിക്ക് തോന്നുന്നില്ല. സിന്ധു ചേച്ചിയുടെ അമ്മ കുറച്ചുകൂടെ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നണേ. വർത്തമാനത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ ചേച്ചിക്ക് കുറച്ച് ടെൻഷൻ കൂടുതലാണെന്ന് പറഞ്ഞു. എനിവേ, നല്ലൊരു ഹാപ്പി ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം. ഹലോ,
5: നമസ്കാരം.
2: ഇതാരാണ്? ജ്യോതിഷേട്ട, രൂപത്തിലോ സ്വഭാവത്തിലോ അമ്മയെ പോലെയാണ് എന്ന് മറ്റുള്ളവർ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം എന്താണ്?
5: അമ്മയെ പോലെയാണെന്ന് പറഞ്ഞില്ല, പക്ഷെ അമ്മയുടെ അമ്മയുടെ കാര്യങ്ങൾ, അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുന്ന ഒരാളാണ് അമ്മയാണ് എന്നെ എന്റെ ഇരുന്നാളെ.
2: ഓക്കെ, അങ്ങനെ എന്താണ് ഒരു കാര്യം എന്താ പറയാനുള്ളത്?
5: അല്ല, അമ്മയെ പോലെ ആരും വരില്ല.
2: അമ്മയെ പോലെ വരില്ല, അമ്മയെ പോലെ അമ്മ മാത്രം.
5: അമ്മയെ പോലെ വേറെ ആരും ആകാൻ പറ്റില്ല. അവരുണ്ടാകുന്ന സമയത്ത് നമുക്ക് അവര് വില അറിഞ്ഞില്ല. പക്ഷെ അവര് പോയ ശേഷമാണ് അവരെ കൂടുതൽ ആലോചിക്കുന്നത്.
2: എപ്പോഴാ നമുക്ക് ഒരു ദിവസം അമ്മയെ ആലോചിക്കാതെ കടന്നു പോവാത്തൊരു ദിവസം ഉണ്ടാവില്ല? പക്ഷെ എന്നാലും ചില സമയത്ത് കൂടുതൽ നമ്മൾ ആലോചിക്കൂലേ? ചില സമയത്ത് കൂടുതൽ നമ്മൾ ആലോചിക്കില്ലേ? ചില കാര്യങ്ങൾ കാണുമ്പോ, അല്ലെങ്കിൽ ചില ഭക്ഷണം കഴിക്കുമ്പോ അല്ലേ?
5: അവരുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ അവർ തരണം ചെയ്യും, നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത.
2: ഓക്കെ, ഇപ്പൊ അമ്മയുടെ എന്ത് ക്വാളിറ്റിയാ കിട്ടിയിട്ടുള്ള? ഇപ്പൊ രൂപത്തിലോ സ്വഭാവത്തിലോ അങ്ങനെ എന്തെങ്കിലും ക്വാളിറ്റി കിട്ടിയിട്ടുണ്ടോ? ഒരെണ്ണം പറയാവോ?
5: അമ്മയുടെ കളറാണ്. അമ്മയെ പോലെ തന്നെ നല്ല, ഞാൻ എന്നെ കുറിച്ച് തന്നെ പറയാം, അമ്മ നല്ല സൗന്ദര്യമാണ്. അതേപോലെ തന്നെ ഞാനും വീട്ടിലെല്ലാവരിലും സൗന്ദര്യമാണ്.
2: ഞാനും കുറച്ച് സുന്ദരനാണ് അല്ലേ?
5: അങ്ങനെ എന്തെങ്കിലും പറയാറുണ്ട്.
2: അതെ അതെ, മറ്റുള്ളവര് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ ഓക്കെ, ജ്യോതിഷേട്ടാ സന്തോഷം
5: വിളിച്ചു. പറയാനുണ്ട് നമ്മുടെ കൃഷ്ണേട്ടൻ, ഗുരുവായൂരപ്പൻചേട്ടൻ, ശ്രീശൂരിഞ്ചേട്ടൻ, പകദേവൻചേട്ടൻ, മാധവൻചേട്ടൻ, ഇവർക്ക് പ്രത്യേകമാക്കാം.
2: ഓക്കെ ഓക്കെ, ജ്യോതിഷേട്ടനും ഒരു ഹാപ്പി ഡേ വിഷസ് അറിയിക്കുന്നു. നമ്മളെ വിളിച്ചത് ജ്യോതിഷേട്ടനായിരുന്നു. അപ്പൊ ചേട്ടൻ പറഞ്ഞ കാര്യം മറ്റുള്ളവർ പറയാറുണ്ട്, ജ്യോതിഷേട്ടൻ അങ്ങനെ തോന്നിയിട്ടില്ല. അമ്മയുടെ ഒരു സൗന്ദര്യം ഫുൾ കിട്ടിയിട്ടുള്ളത് ജ്യോതിഷേട്ടനാണെന്ന് പറയാറുണ്ട്. അപ്പോ എന്റെ അമ്മ നല്ല സുന്ദരി അമ്മയാണ്, പക്ഷെ അമ്മയുടെ സൗന്ദര്യമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് എന്റെ കൂടെയുള്ളവരൊക്കെ പറയാറുള്ളത്. അപ്പോ ജ്യോതിഷേട്ട അടിപൊളി ഒരു ദിവസം വിഷ് ചെയ്യണു നിങ്ങൾക്ക്. അപ്പൊ നെക്സ്റ്റ് കോളറിലേക്ക് നമുക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഹലോ, നമസ്കാരം അഭികുട്ടി. ഞാൻ
2: ഹാപ്പി മദേഴ്സ് ഡേ വിഷസ് ഇൻ അഡ്വാൻസ്.
6: ഹാപ്പി മദേഴ്സ് ഡേ. എല്ലാ അമ്മമാർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
2: എന്താ അജിത ചേച്ചിക്ക് അമ്മമാരെ കുറിച്ച്? അമ്മമാര് പലപ്പോഴും നമ്മൾ പറയില്ലേ, സ്വന്തം കാര്യം നോക്കാറില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ജീവിക്കണേ, സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കാണ് അങ്ങനെയൊക്കെ പറയുന്നത് അല്ലേ?
6: തന്നെയാണ് മിക്ക അമ്മമാരും അങ്ങനെ തന്നെയാണ്. സ്വന്തം മക്കളെന്ന് പറഞ്ഞ അവർക്ക് അത് കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്തും. കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞെന്ന് പറയുന്നത് പോലെയാണ് ഓരോ അമ്മമാരുടെയും കാര്യങ്ങൾ.
2: അപ്പൊ അജിത ചേച്ചിയിലുള്ള ഒരു അമ്മത്തം എന്താണ്? അമ്മയുടെ ഒരു ക്വാളിറ്റി, ഒരു രൂപത്തിൽ അല്ലെങ്കിൽ
6: രൂപം എനിക്ക് എന്തായാലും കിട്ടിയിട്ടില്ല. അമ്മക്കോലോ അല്ലച്ചങ്കോലോ ഞാൻ കിട്ടി. എന്റെ എനിക്കൊരു അനുഭവം ഉണ്ടത് ഞാൻ പറയാം. കാരണം ഞങ്ങള് റോഡ് സൈഡിലാണ് ഞങ്ങളുടെ വീട്. അപ്പൊ അന്നൊരു ബസ് ഇതുപോലെ മറിഞ്ഞ് തലയീടായി മറിഞ്ഞപ്പം അതില് ഡ്രൈവർ ഇറങ്ങി ഓടി. ഞങ്ങളുടെ വീട്ടിൽ വന്ന് വെള്ളം കുടിച്ചിട്ട് അത് ഡ്രൈവർ ആണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, ഇറങ്ങി ഓടി. പക്ഷെ അന്ന് ഈ കാവല് നിൽക്കും പോലീസേ. വണ്ടി അവിടെ നിന്ന് എടുക്കുന്നത് വരെ ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പൊ ആദ്യത്തെ ദിവസം രാത്രിയായപ്പം അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് നല്ല മദ്യപിച്ചിട്ടാണ് വന്നത്. വന്ന് തൊട്ടടുത്ത വീടാണ് ഞങ്ങളുടെ. അന്നേരം അവര് വീട്ടിലോട്ട് ഇറങ്ങി വന്നു. വീട്ടിലോട്ട് ഇറങ്ങി വന്ന് കുടിച്ചയാള് ഒരുമാതിരി എന്താ, എല്ലാരെയും, ഞങ്ങൾ മൂന്ന് പെമ്പിള്ളാരാണ്. അന്ന് അച്ഛൻ പിന്നെ നാട്ടിൽ പോയൊക്കെയായിരുന്നു. അച്ഛൻ്റെ ചേട്ടന് ആ സമയത്ത് അയാൾ വന്നങ്ങ് വല്ലാത്ത രീതിയിൽ ഓരോ വൈകൃതങ്ങള് കണ്ടു.
2: ഹലോ.
6: ആ റൂമിനകത്ത് കൊണ്ടുവന്ന് പൂട്ടിയിട്ടിട്ട് അമ്മ ഓരോന്ന് പറഞ്ഞാൽ അവിടെ ഇരുത്തിയിട്ട് റാന്തൽ വിളക്കും എടുത്തു വെച്ച് തൊട്ടപ്പുറത്ത് പോയി അവിടെ നിന്നുള്ള ആളുകളെ വിളിച്ചു വീട്ടി കൊണ്ടുവന്നു. ഇങ്ങനെ എനിക്കറിഞ്ഞൂടാ അന്നേരം ആ സന്ദർഭോചിത ബുദ്ധിയും ഒക്കെ അമ്മമാർക്കെ പ്രവർത്തിക്കൂ എന്നുള്ളതാണ്.
2: അതെ അതെ, നമ്മളപ്പോ വിചാരിക്കില്ല ഇത്രയും ധൈര്യം നമ്മൾ ചാൾസ് ശോഭരാജില് മാത്രമേ
6: കണ്ടിട്ടുള്ളൂ. അയ്യോ, അങ്ങനെ ഒരു ഫൈറ്റിംഗ് കപ്പാസിറ്റി ഉള്ളത് അമ്മയ്ക്കേ ഉള്ളൂ. ഏത് സമയത്തും സ്വന്തം കുഞ്ഞുങ്ങളെ രക്ഷിക്കാനുള്ള
2: ആ ഫൈറ്റിംഗ് ക്വാളിറ്റി ആണോ നമുക്ക് കിട്ടിയിട്ടുള്ളത്? എന്താ അമ്മയിൽ?
6: അതുപോലെ നല്ല നല്ല കഥകൾ പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ, എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയിൽ ഒരുപാട് അനുകരിക്കാനുള്ള ഒരുപാട്, അതിന്റെ ഒരു ആയിരത്തിലൊരംശം ദൈവമേ തന്നെങ്കിലെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അതേപോലെ കരുതലും സ്നേഹവും എപ്പോഴാണോ നമുക്ക് ആവശ്യം, അത് അതേപോലെ നിന്ന് ആ സമയത്ത് ഞങ്ങൾക്ക് അതേപോലെ നിന്നിട്ടുണ്ട് മൂന്ന് മക്കൾക്കും. ഭവാനിയമ്മ.
2: ഭവാനിയമ്മ, അപ്പോ ഭവാനിയമ്മയ്ക്കും ചേർത്ത് പിടിച്ച് നമുക്ക് മാതൃദിന വിഷസ് അല്ലേ, അങ്ങനെ പറയാം. നമ്മുടെ കൂടെ ഉണ്ടല്ലോ
6: എപ്പോഴും.
2: അപ്പൊ ഇന്നത്തെ ആശംസകളിലൂടെ പറയൂ അജിത ചേച്ചി.
6: ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പിന്നെ ഇതേപോലെ മാതൃത്വം, എന്തുവാ, മാതൃഭാവത്തിലിരിക്കുന്നവരും എല്ലാ മാതാക്കൾക്കും എല്ലാ ആശംസകളും. നന്നായിരിക്കട്ടെ. അതെ, മക്കൾക്കും അതേപോലെ ഒരു മനസ്സുണ്ടാവട്ടെ അമ്മമാരെ നോക്കാൻ.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ ബൈ. നമ്മളെ വിളിച്ചത് അജിത് ചേച്ചിയാണ്. ചേച്ചി പറഞ്ഞ ആ ഒരു ലാസ്റ്റ് പോയിന്റ് ഉണ്ടല്ലോ, മക്കൾക്കും അതേപോലെ അമ്മമാരെ നോക്കാനുള്ള ഒരു മനസ്സുണ്ടാവട്ടെ എന്ന്. പല വീട്ടിലും ഈ പറഞ്ഞ പോലെ അമ്മയും മക്കളും തമ്മിൽ സംസാരിക്കാത്ത വീടുകൾ വരെ ഉണ്ട് എന്നാണ് പിന്നെ അറിയാവുന്നത്. അപ്പൊ അങ്ങനെയൊന്നും പാടില്ല, എപ്പോഴും നമ്മൾ അവരെ ചേർത്ത് പിടിച്ചോണ്ടിരിക്കണം. ഈ ഒരു ഒരു കവി ഒരു കവിതയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അച്ഛനും അമ്മയും ഉള്ളിടത്തോളം കാലം മാത്രമാണ് നമുക്ക് സുന്ദരമായ ലോകമുള്ളതെന്ന്. അതവരില്ലാതായി കഴിയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുള്ളൂ. അതൊക്കെ ശരിക്കും ഹിറ്റിംഗ് ആയിട്ടുള്ള ലൈൻസാണ്, സത്യമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്തായാലും നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. പക്ഷേ സമയം നോക്കിയപ്പോൾ 8 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് അനദർ സോങ് ഇസ് കമ്മിങ് ഓൺ ദ വേ. ആ പാട്ട് ഒരു ലാൻഡ് മാർക്ക് സോങ് ആണ് കേട്ടോ, സങ് ബൈ കെ എസ് ചിത്ര, നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിത്രാമ്മ പാടിയ. ചിത്രാമ്മയ്ക്ക് ആദ്യത്തെ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു ട്രാക്കാണ്. ഒരു മ്യൂസിക്കൽ സിനിമയിൽ നിന്ന് വന്നിട്ടുള്ള പാട്ടാണ്. സിനിമയും പാട്ടും ഏതാണെന്ന് ഇത്രയും പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിലും പാട്ട് കേട്ട് നോക്കിക്കോളൂ.

0: ഹേ, വെൽക്കം ബാക്ക്. പാട്ടൊക്കെ കേട്ട് നമ്മളിതാ തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ യു ആർ ലിസ്ണിംഗ് ടു അഹല്യ വിഷസ്. കൂടെ ഉള്ളത് ഞാൻ അഭിരാമിയാണ്. എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്?
1: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഞാൻ വളരെയധികം മക്കളെ.
0: കൃഷ്ണൻ ചേട്ടാ പറയൂ, എന്താണ് കൃഷ്ണൻ ചേട്ടനിലുള്ള ഒരു അമ്മ ക്വാളിറ്റി? എന്താ അമ്മയിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടിയ ക്വാളിറ്റി? അതിപ്പോ രൂപത്തിലോ സ്വഭാവത്തിലോ അങ്ങനെ എന്തെങ്കിലും നമുക്കുണ്ടോ അമ്മത്തം പറയാൻ?
1: അച്ഛന്റെ രൂപവും അമ്മന്റെ സ്വഭാവവും
0: ആണോ? എന്താ അമ്മയുടെ സ്വഭാവം, എന്തൊക്കെയാ കിട്ടിയിട്ടുള്ളേ?
1: അതായത് അമ്മന്റെ സ്വഭാവം
0: ഓക്കെ. ആ
1: ഇത്രയും കാലമായിട്ട് ഞാൻ, എനിക്ക് വയസ്സ് 69 കഴിഞ്ഞു, ആരും പണി കിട്ടില്ല. അപ്പൊ ആ അമ്മയും അതേ ക്വാളിറ്റിയാണ്.
0: ഓക്കെ.
1: ആദ്യത്തെ ഒന്നിനും പറയാനും ഇത് ഒന്നിനും വേറെ ഒന്നിനും
0: കൂടത്താളാണ്. ഓക്കെ.
1: പിന്നെ അമ്മയുടെ ക്വാളിറ്റി, പിന്നെ അത് പറയാം. അതേമാതിരി തന്നെ അമ്മന്റെ സ്വഭാവം, അമ്മ പാചകം നന്നായി ചെയ്യുന്ന ആളാണ്.
0: ഓക്കെ. അങ്ങനെ ചെയ്യാറുണ്ടോ കൃഷ്ണൻ ചേട്ടൻ?
1: കൃഷ്ണൻ ഞാൻ ചെയ്യാറില്ല, പക്ഷെ അതിന് തുല്യമായിട്ട് അമ്മ മരിച്ചതിന് ശേഷം, അമ്മ 85 മരിച്ചു, കല്യാണം കഴിച്ചു വന്ന് ഭാര്യ ചിന്താമണി, അവള് അമ്മനെക്കാട്ടിയും കൂടുതൽ ഭക്ഷണം പാചകം ചെയ്യും.
0: ഓക്കെ. ഈ അമ്മയുടെ ഉണ്ടല്ലോ ഇപ്പൊ പറഞ്ഞില്ലേ പാചക ക്വാളിറ്റി കൃഷ്ണൻ ചേട്ടന് കിട്ടിയിട്ടില്ല. അമ്മ നന്നായിട്ട് പാചകം ചെയ്യുന്ന ആളാ, നല്ല ടേസ്റ്റി ഫുഡൊക്കെ നമുക്ക് വെച്ച് തരുന്ന ആളാണെന്ന്. അപ്പൊ ആ ക്വാളിറ്റി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ?
1: മനസ്സിലാക്കും.
0: ഓക്കെ ഓക്കെ, തോന്നിട്ടുണ്ടോ. പക്ഷെ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അല്ലേ കുക്കിങ്ങില്.
1: പക്ഷെ മണം കേട്ടാ പറയില്ല, അതൊരു കുറവുണ്ട് പറയും.
0: ആഹാ, ഓക്കെ ഓക്കെ, നല്ലൊരു. നമ്മള് ഈ ടേസ്റ്റ് നോക്കാനുള്ള ഒരു എക്സ്പേർട്ട് ആണ് അല്ലേ, ക്വാളിറ്റി
1: എക്സ്പെർട്ട് ആണ്.
0: ഓക്കെ, അടിപൊളി
1: അടിപൊളി.
0: ആഹാ, സൂപ്പർ. അപ്പൊ പറയൂ ചേട്ടാ.
1: അത് അല്ല, അതിന്റെ കൂടുതൽ അത് അത്രയും ഇതായിട്ട് ഭാര്യയ്ക്ക് കിട്ടിയിട്ടില്ല. അത് വലിയൊരു നേട്ടമാണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, അത് നല്ലൊരു ലക്കാണ് അല്ലേ നമുക്ക് അങ്ങനെ
1: എന്തിന്റെ കൈപ്പുന്നും പറഞ്ഞ അതുമാതിരി വേറെ ആരും കിട്ടില്ല.
0: അതെ, ഇപ്പൊ നമ്മൾക്ക് ഇപ്പോ ഇൻ കേസ് ഇപ്പൊ ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിൽ, നമുക്ക് നന്നായിട്ട് ഇപ്പൊ പാചകം ചെയ്യാൻ അറിയാത്ത ഒരാളാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നെങ്കിൽ, എനിക്ക് തോന്നുന്നു കൃഷ്ണചേട്ടൻ ഒരു പാചകക്കാരനായി മാറിയേനെ അല്ലേ? നമുക്ക് നല്ല ഫുഡ് കഴിക്കണ്ടേന്നല്ലേ.
1: അപ്പൊ
0: ചേട്ടാ സന്തോഷം വിളിച്ചതിൽ, ഒരുപാട് സ്നേഹം. ഇന്ന് ആർക്ക് വിഷസ് കൊടുക്കണ്ടേ?
1: ബാലം പല്ലസേന, ജ്യോതി പാറ, ശാന്തി സുമേഷ്, സത്യഭാമ കരിഞ്ഞാലിപ്പുഴ, മാളവം പല്ലസലപ്പുള്ളി, സൈഫുദ്ദീൻ കർശന കൊയ്യാമ്പാറ, ഗോപി പാറ, ഗുരുവാരപ്പൻ തിരുവല്ലാമല, സീതാക്കവ, ലീല കയറാടി, അങ്ങനെ അഭിരാമിക്കും എല്ലാവർക്കും.
0: ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. നമ്മളെ വിളിച്ചത് കൃഷ്ണൻചേട്ടനാണ്, വിളയോടിയിൽ നിന്ന്. അപ്പൊ ചേട്ടൻ പറഞ്ഞ കാര്യം, ഒരു ആരുടെ അടുത്തും ഒരു വഴക്കിന് പോകാത്ത ഒരാളായിരുന്നു അമ്മ, ഇങ്ങനെ ദേഷ്യപ്പെടുക അതൊക്കെ വളരെ കുറവായിരുന്നു. അപ്പൊ അതേപോലെ തന്നെയാണ് ചേട്ടനും എന്നാണ് പറഞ്ഞത്. ആ ഒരു അമ്മയുടെ ക്വാളിറ്റിയാണ് കിട്ടിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. എന്തായാലും അമ്മമാരെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ചില സമയത്ത് ഷെർലക് ഹോംസ് ആയിരിക്കും, ചില സമയത്ത് നമുക്ക് അയ്യോ എന്താ ഇത്, ഈ ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ജാൻസി റാണിയെ പോലെ ആയിരിക്കും, ഫുൾ യുദ്ധമായിരിക്കും അല്ലേ. പിന്നെ ഈ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മമാരിലുള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷെർലക് ഹോംസിന്റെ ഒരു സ്വഭാവമാണ്. എന്താ എവിടെ നിന്ന് എവിടെ ഇരിക്കണോ, വീടിന്റെ ഓരോ മുക്കും മൂലയും കറക്റ്റായിട്ട് അറിയാൻ പറ്റും. എന്തൊരു കാര്യം നമ്മൾ എവിടെ വെച്ച് മറന്നു കഴിഞ്ഞാലും അത് വേറെ ഏതെങ്കിലും സ്ഥലത്തിരുന്നോണ്ട് നമുക്ക് ഫോണിൽ വിളിച്ച് പോലും നമുക്ക് ചിലപ്പോൾ അന്വേഷിക്കാൻ പറ്റും. അമ്മ അത് എവിടെ ഇരിക്കണേന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞുതരും. അലമാരി തുറക്ക, രണ്ടാമത്തെ തട്ടിൽ അതിന്റെ താഴെ ഒരു വെള്ള പേപ്പർ ഉണ്ടാകും, അതിന്റെ താഴെ ഒരു ചെറിയ കവറുണ്ട്, ആ കവറിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് അമ്മ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുതരും. അപ്പൊ അത്ര ആ ഒരു ഷെർലക് ഹോംസിന്റെ ഒരു സംഭവം, എല്ലാം കണ്ടുപിടിക്കുന്ന ഒരു രീതി അല്ലേ, ഒരു ഇൻവെസ്റ്റിഗേഷൻ രീതി, അതൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്മമാരിൽ. എനിവേ, മദേഴ്സ് ഡേ ആയിട്ട് നമ്മളിങ്ങനെ മദേഴ്സ് ഡേ വിഷസും അമ്മമാരിൽ അമ്മമാരുടെ ഒരു ക്വാളിറ്റി, നമ്മളിലുള്ള ക്വാളിറ്റിയും ഒക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ നെക്സ്റ്റ് കോളേഴ്സ് എത്തിയിട്ടില്ല. നമുക്ക് മെസ്സേജിലേക്ക് പോവാം. അഷ്റഫേട്ടന്റെ മെസ്സേജാണേ. മറ്റൊരാളുടെ കണ്ണീർ തുടക്കുക എന്നത് പ്രയാസമുള്ള കാര്യമാണെങ്കിലും അതിലൊരുപാട് പുണ്യമുണ്ട്. അഥവാ അത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഒരാളുടെയും കണ്ണ് നിറക്കാതിരിക്കുക. ഒന്ന് ക്ഷമ ചോദിക്കാനുള്ള അവസരം പോലും നമുക്ക് കിട്ടിയെന്ന് വരില്ല. ജീവിതം ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട് ടി അഷ്റഫ് അയച്ചിട്ടുള്ള മെസ്സേജാണ് ഫ്രം വെസ്റ്റ് കൈപ്പുറം. അത് ശരിയല്ലേ, നമുക്ക് ചിലപ്പോൾ ഒരാളെ എന്താ സമാധാനിപ്പിക്കാനോ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാനോ പറ്റില്ലായിരിക്കും, പക്ഷേ വിഷമിപ്പിക്കാതിരിക്കാനും കണ്ണീർ വരുത്താതിരിക്കാനും നമുക്ക് സാധിക്കും. ചിലപ്പോൾ ചില ആളുകളുടെ വാക്കോ നോക്കോ ഒക്കെ ആയിരിക്കും നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യണേ, അപ്പോൾ അത് ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം എന്നുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെസ്സേജാണ്. അപ്പോൾ അഷ്റഫ് ചേട്ടൻ ഒരു കിടിലൻ ദിവസം ആവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത് ആരാ? അത് പതുങ്ങിയിരിക്കുന്ന ഒരു സിങ്ക് ആണല്ലോ സംസാരിക്കുന്നേ.
2: നാട്ടിലെ ചൂടും ഇവിടെ തണുപ്പെല്ലാം ആയപ്പോ ചെറിയൊരു പനി പോലെ.
0: പനിയാണ് അല്ലേ? എന്തായാലും ആ പനിയുടെ ഇടയിൽ നമ്മളെ വിളിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചില്ലേ, സന്തോഷം. സുരേഷ് ഏട്ടാ പേരൊന്നും പറഞ്ഞില്ല, പക്ഷെ ഞാനങ്ങ് പറയാണ്. സുരേഷ് ഏട്ടാ എന്താണ് ഇപ്പൊ പനിയായിട്ട് മരുന്നൊക്കെ വാങ്ങിച്ചോ? ഹലോ,
2: കേട്ടില്ല.
0: പനിയാണെന്ന് പറഞ്ഞില്ലേ, മരുന്നൊക്കെ വാങ്ങിയോ? അപ്പൊ അതിന്റെ ഒരു ടയർഡ്നെസ് അടിച്ച് പനി വന്നതാണ്. രണ്ടു ദിവസം റെസ്റ്റ് ചെയ്താൽ തീരാവുന്ന പനിയുള്ളൂ അത്. അത്രേ ഉള്ളൂ. അപ്പൊ ചേട്ടാ, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ അമ്മമാരെ കുറിച്ചാണ്. അപ്പൊ ചേട്ടനിലുള്ള ഒരു അമ്മത്തം, അമ്മ ക്വാളിറ്റി എന്താണ്?
2: എന്റെ ജോൺ ഷെഫ് എന്നെ പറയാറുള്ളത് സുരേഷ് നല്ല ഓർഗനൈസർ എന്നാണ്. നല്ല ഷെഫ് നല്ല ഓർഗനൈസർ, സുരേഷ് സൂപ്പർ നല്ല ഓർഗനൈസർ എന്ന് പറയുന്നത്. ഓർഗനൈസിംഗ് എന്ന് വെച്ചാൽ അത് എന്റെ അമ്മ
0: കേട്ടോ.
2: ഓർഗനൈസിംഗ് എന്താ പറയാ, എക്സ്ട്രീം ആണ് ഓർഗനൈസിംഗ് എല്ലാം. അതെ അതെ, എനിക്ക് കിട്ടിയത്
0: സുരേഷ് ഏട്ടാ. ഓർഗനൈസർ എന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നു എല്ലാ അമ്മമാരും ഇസ് ആൻ ഓർഗനൈസർ അല്ലേ? അവരടുക്കി പെറുക്കി വെക്കണ പോലെ സംഭവങ്ങൾ നമുക്ക് അടുക്കി പെറുക്കി വെക്കാൻ പറ്റില്ല. അപ്പൊ ആ ക്വാളിറ്റി കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്, സൂപ്പർ.
2: ഞാനിപ്പോ എവിടെ ജോയിൻ ചെയ്താലും ഞാൻ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ആ കിച്ചൺ എന്റെ അഭിനയിലാക്കും ഞാൻ. കാരണം ഞാൻ എന്റെ സ്റ്റൈൽ ആക്കും ഫുൾ ആയിട്ട്.
0: ഓർഗനൈസിംഗ് പവർ, ആ ഒരു ഓർഗനൈസിംഗ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ എവിടെയാ ഒരു സാധനം വെച്ചെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും അല്ലേ? അതാണ് അടിപൊളി. എന്തെങ്കിലും ഒരു ക്വാളിറ്റി അമ്മയിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ടോ
2: എപ്പോഴെങ്കിലും?
0: ആലോചിച്ചിട്ടുണ്ട്. ഓക്കെ, അടിപൊളി അടിപൊളി സുരേഷ് ചേട്ടാ. അപ്പൊ നാളെയാണ് മദേഴ്സ് ഡേ, അപ്പൊ നമ്മൾ ഇന്ന് അമ്മമാരെ അങ്ങ് സെലിബ്രേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ പറയൂ. അമ്മയ്ക്ക്, ശകുന്തള എന്നാണ് പേര്, ശകുന്തള അമ്മയ്ക്ക് ഇരിക്കട്ടെ ഒരു 1000 ആശംസകൾ അല്ലേ? ഓക്കെ സുരേഷ് ചേട്ടാ, പനിയൊക്കെ മാറി ഗെറ്റ് വെൽ സൂൺ കേട്ടോ, പെട്ടെന്ന് റെഡി ആവട്ടെ. ഓക്കെ, ഓക്കെ, ബൈ ബൈ. നമ്മളെ വിളിച്ചത് സുരേഷ് ഏട്ടനാണ്. അപ്പൊ ചെറിയ പനിയൊക്കെ ആയിട്ട് ആളിരിക്കുകയാണ്, പക്ഷെ എന്നാലും അടിപൊളിയായിട്ട് സംസാരിച്ചു. അപ്പോ ഒരു നല്ല ഓർഗനൈസിംഗ് ക്വാളിറ്റിയാണ് അമ്മയിൽ നിന്ന് കിട്ടിയതെന്നാണ് പറഞ്ഞത്. എൻ്റെ ഒരു അഭിപ്രായത്തില്, എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂയില് എല്ലാ അമ്മമാർക്കും ഉള്ള ഒരു ക്വാളിറ്റിയാണ് ഈ പറഞ്ഞ ഓർഗനൈസിംഗ് ക്വാളിറ്റി അല്ലേ? എല്ലാവരും വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം അങ്ങോട്ടോ ഇങ്ങോട്ടോ, അതൊരു സേഫ്റ്റി പിൻ ആണെങ്കിൽ പോലും ഒരു സ്ഥലം മാറിക്കഴിഞ്ഞാൽ കിട്ടും അടി അല്ലെങ്കിൽ എയർ, ഉറപ്പാണ്. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്യുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ് അഭിരാമി, ഞാൻ ശാന്തി, സുമേഷ് അൽപ്പള്ളി.
0: ശാന്തി ചേച്ചി, ഹാപ്പി മദേഴ്സ് ഡേ ഇൻ അഡ്വാൻസ്.
3: താങ്ക് യു.
0: പറയൂ, അമ്മയുടെ ക്വാളിറ്റി രൂപത്തില് സ്വഭാവത്തില് ശാന്തി ചേച്ചി ഇങ്ങനെ നിൽക്കണ കാണുമ്പോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതാ അമ്മയെ പോലെയാണ്, അമ്മയെ പോലെ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ?
3: ഇല്ലടാ, ഇല്ല. കാരണം അമ്മയുടെ സാദൃശ്യം എനിക്കില്ല, അച്ഛന്റെയാണ് തോന്നുന്നത് എനിക്ക് കുറച്ച് കിട്ടിയിരിക്കുന്നത് സാദൃശ്യം.
0: ഓക്കെ, അപ്പൊ എന്താണ് അമ്മ ക്വാളിറ്റി?
3: പക്ഷെ എന്നാലും നമ്മൾ വീട്ടിലൊക്കെ പോകുമ്പോഴേ നമ്മുടെ കുടുംബത്തിലോട് എടുക്കും, പറയും ഇത് ദേവിയാണോ പോണത് ചോദിക്കും. അമ്മയുടെ പേര് ദേവിയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ആ കൂട്ടത്തിൽ ഉണ്ടാവുമ്പോ നമ്മൾ അത്ര അറിയാത്തവരാണെങ്കിലും ഇങ്ങനെ ഒരു പരിചയത്തിൽ ഇങ്ങനെ ചോദിക്കും, ഇത് പോണത് ദേവിയാണോ അല്ലെങ്കിൽ ദേവിന്റെ മക്കളാണോ, അങ്ങനെ ചോദിക്കും. അപ്പൊ നമുക്ക് ചെറുതായിട്ടൊക്കെ ഉണ്ട് സാദൃശ്യം, പക്ഷെ എന്നാലും കൂടുതലും അച്ഛന്റെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ അമ്മയുടെ ഒരു ക്വാളിറ്റീസ് പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചിട്ട ചിട്ട ചിട്ട അടുക്കും ചിട്ട എന്ന് പറയില്ലേ, അമ്മമാതിരിയാണ് അമ്മയുടെ സ്വഭാവം. പക്ഷെ നേരെ തിരിച്ചാണ്, അത്രയൊക്കെ എനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോ. എന്നാലും ഞാൻ അമ്മയുടെ ഒരു എന്താ പറയാ, അമ്മയെ എപ്പോഴും സന്തോഷിപ്പിക്കണ അല്ലെങ്കിൽ കുറുമ്പ് കാട്ടി അടി വാങ്ങുന്ന ഒരു സന്തതിയാണ് ഞാൻ. അതുകൊണ്ട് അമ്മയും ഞാനും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഫൈറ്റ്
0: ആയിരിക്കും.
3: അഭിരാമി വേറെ തല്ല് കുത്ത് നുള്ള്, പക്ഷെ അതൊക്കെ ഞാൻ നല്ലോണം എൻജോയ് ചെയ്യുന്നത് അഭിരാമി. കാരണം എന്താ അറിയോ, അമ്മനെ അമ്മ ഒരു മൂഡിലായിരിക്കും, നമ്മൾ പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അമ്മനെ ചിരിപ്പിച്ച് അല്ലെങ്കിൽ അമ്മനെ ദേഷ്യപ്പെടുത്തി അമ്മേന്റെ നമുക്ക് അത് കിട്ടും. പക്ഷെ നമുക്ക് അത് കിട്ടി കിട്ടി സർവീസ് ആയപ്പോ പിന്നെ അത് കിട്ടാതിരിക്കുമ്പോൾ
0: ചോദിച്ചു വാങ്ങാൻ തുടങ്ങി.
3: അതെ, ചോദിച്ചു വാങ്ങാൻ തുടങ്ങി. പിന്നെ അമ്മയുടെ ഒരു ക്വാളിറ്റി പറഞ്ഞ, ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം സംസാരിക്കില്ല, ഭയങ്കരമായിട്ട് ഉണ്ടാണ്ട് ഇങ്ങനെ ഗൗരവത്തിലിരിക്കും, മുഖമൊക്കെ ഒരു മാറ്റമായിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അമ്മ ദേഷ്യത്തിലാണ് എന്നുള്ളത്.
0: ഒരു കാര്യം അത്, അത് എല്ലാവർക്കും ഇല്ലാത്തൊരു കാര്യമാണ്. ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുക, പറയാൻ പാടില്ലാതെ അല്ലേ, നമ്മളിത് പറയേണ്ടാത്ത സംഭവങ്ങൾ കൺട്രോൾ ചെയ്തിരിക്കുക എന്നുള്ളത് ഒരു പവറാണ്. അത് വളരെ കുറച്ച് ആളുകൾക്കേ ഉള്ളൂ അങ്ങനെയുള്ള പവർ.
3: അതെ അതെ അതെ. പക്ഷെ ഞാന് ചെറുപ്പത്തിലൊക്കെ അപ്പളേക്കപ്പളെ പ്രതികരിച്ച് ഭയങ്കരമായിട്ട് എന്താണ്, അതായത് തിരിച്ച് ഷൗട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രകൃതി ആയിരുന്നു. ക്രമേണ ക്രമേണ ഞാൻ ഇപ്പോഴും എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോ ഒന്നും മിണ്ടില്ല കുറച്ച് സമയത്ത്. അപ്പൊ എന്റെ മക്കള് ചോദിക്കും, അമ്മ എന്താണ് മൗനവ്രതം? അപ്പൊ എന്റെ മക്കളിപ്പോ എനിക്ക് എങ്ങനെ ഞാൻ മിണ്ടാതിരുന്നു കഴിഞ്ഞാല് മനസ്സിലാക്കാൻ തുടങ്ങി, അമ്മയ്ക്ക് എന്തോ ദേഷ്യമുണ്ട്, അതുകൊണ്ടാണ് അമ്മ അങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്ന് എന്റെ മക്കൾ എന്നെ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് അതൊരു ചെറിയ ക്വാളിറ്റീസ് ആണോ ചോദിച്ചാൽ അതെ, അമ്മയിൽ നിന്ന് കിട്ടിയ ഒരു ചെറുത് എനിക്ക് പക്ഷെ ആദ്യം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഞാൻ അങ്ങനെ ആയി മാറിയത്.
0: അത് ചെറുതല്ല ശാന്തി ചേച്ചി, അതൊരു വലിയ ഗംഭീരമായിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും അടിപൊളി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അമ്മയുടെ ഇന്ന് കുറെ തല്ലൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ചോദിക്കാണ്, ഏറ്റവും കൂടുതൽ അമ്മ ഉപയോഗിച്ച ആയുധം എന്തായിരുന്നു?
3: അവരാണ് അടുക്കളയിലാണെങ്കിൽ അത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും, അതായത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് വിറകെടുത്ത് വെക്കുന്ന സമയമാണെങ്കിൽ ഒരു വിറകിന്റെ കമ്പായിരിക്കാം,
0: അതെ.
3: അടുക്കളയിലാണെങ്കിൽ എന്തെങ്കിലും ഡബ്ബി എടുത്ത് എറിയ ഇങ്ങനെ അടിക്കായിരിക്കാം. അതുകൊണ്ട് നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരുന്നു നമുക്ക് സമ്മാനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത്. അത് പ്രോപ്പർ ആയിട്ട് എന്താന്ന് എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല.
0: അല്ല
3: അഭിരാമി, ഇപ്പൊ എക്സാമ്പിള്, നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഭയങ്കര കുരുത്തക്കോടെ പറയണമെന്ന് ഇരിക്കട്ടെ, അമ്മയോട് അമ്മ കൈപ്പിടിച്ച് ജസ്റ്റ് ഒന്ന് അമർത്തും, മിണ്ടാതിരിക്കും. നമ്മൾ അമ്മയുടെ കൈപ്പിടിച്ചൊന്ന് നടക്കുമ്പോ വളരെ കുഞ്ഞായിരിക്കുമ്പോ, അപ്പൊ നമ്മൾ പറയും, അമ്മ എനിക്ക് അത് വേണം ഇത് വേണം, അമ്മേനായിട്ട് നമ്മൾ ഇങ്ങനെ ശ്വാസം മുട്ടിച്ചോണ്ടിരിക്കും. അപ്പൊ അമ്മ അമ്മ പതുക്കെ കയ്യിൽ പിടിച്ച് അമർത്തിട്ട് മിണ്ടാതിരിക്കി മിണ്ടാതിരിക്കി അങ്ങനെ പറയും. അപ്പൊ അങ്ങനെ നമ്മള് നല്ല അങ്ങനെ സിറ്റുവേഷൻ ബേസ്ഡ് ആയിരിക്കും ഈ കാര്യം കിട്ടുന്നത്.
0: എന്തായാലും കൊറേ കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ശാന്തി ചേച്ചി ഇന്നത്തെ വിഷസ് പറയൂ.
3: എല്ലാ അമ്മമാർക്കും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന അമ്മമാരായിരിക്കും ആ അമ്മമാർക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഹൃദയത്തിൽ നിന്നിട്ട് ഒരു മദേഴ്സ് ഡേന്റെ ആശംസകൾ, ഒപ്പം എന്റെ ദേവി അമ്മയ്ക്കും.
0: ഓക്കെ ഓക്കെ ശാന്തി ചേച്ചി, നല്ലൊരു കിടിലൻ ദിവസം ഞാൻ വിഷയണ്. ഓക്കെ,
3: താങ്ക് യു,
0: ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ശാന്തി ചേച്ചിയാണ്. ഈ പറഞ്ഞ പോലെ അമ്മമാരുടെ കയ്യിൽ നിന്ന് ചിലപ്പോ ചില ആളുകളൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പിന്നെ ഓലമടലൊക്കെ എടുത്തിട്ടൊക്കെ അടിക്കാൻ ചെല്ലണ ചില സീൻസൊക്കെ ഉണ്ടല്ലോ, ചില സിനിമയിലൊക്കെയാണ് ഞാനിങ്ങനെ ഓർക്കുന്നത്. ഈ പറഞ്ഞ പോലെ ശാന്തി ചേച്ചി പറഞ്ഞ പോലെ കയ്യിൽ എന്താണോ ഇരിക്കുന്നത് അതിനായിരിക്കും അട കിട്ടുന്നത്. ഇപ്പൊ വിറകാണെങ്കിൽ വിറക് കൊണ്ടായിരിക്കും കിട്ടണേന്നുള്ളതാണ്. എന്തായാലും അമ്മമാരൊരു രക്ഷയില്ലാത്ത ആളുകളാണ്. നമ്മളീ പറഞ്ഞ പോലെ ഇപ്പൊ സീരിയലിൽ കാണുന്ന പോലെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ പിന്നെ എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും ആളുകളോ ഒന്നുമല്ല. ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് അമ്മമാരാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നെക്സ്റ്റ് കോളറിലേക്ക് നമുക്ക് പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ആരെ സംസാരിക്കണേ? നിവേദിത ചേച്ചിയാണ്. ചേച്ചി, ഇന്ന് നമ്മള് മദേഴ്സ് ഡേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടേ നമ്മുടെ അമ്മമാരെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാളെയാണ് മദേഴ്സ് ഡേ, അപ്പൊ അഡ്വാൻസ് ഹാപ്പി മദേഴ്സ് ഡേ വിഷസ്. ഓക്കെ, ചേച്ചി ഇങ്ങനെ രൂപത്തിൽ അല്ലെങ്കിൽ സ്വഭാവത്തിൽ ചേച്ചിയുടെ അമ്മയെ പോലെയാണ് എന്നങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അമ്മയുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാ കിട്ടിയിട്ടുള്ളത്?
4: രൂപത്തില് ഇപ്പൊ ഞാൻ ഒരു ഒരു വിധം ഏജ് ആയപ്പോ അമ്മനെ പോലെ ഉണ്ട് എന്ന് പറയാറുണ്ട് കാണുന്നവരൊക്കെ ചിലവര്. പിന്നെ സ്വഭാവം എനിക്ക് ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരും, അമ്മയ്ക്ക് അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരാറില്ല.
0: അതൊരു ഓപ്പോസിറ്റ് ആണല്ലേ
4: എനിക്ക്. അത് ഞാൻ ഇപ്പൊ നമ്മുടെ ഏജിന്റേതായിട്ടാണ് തോന്നുന്നു, ഇനി കുറച്ചും കൂടി പ്രായമാകുമ്പോ എന്താവും അറിയില്ലല്ലോ.
0: അപ്പൊ
4: പിന്നെ വൃത്തിയാക്കല് അങ്ങനെ മൊത്തത്തില് എപ്പോഴും അമ്മ ഡെയിലി അടിച്ചു തുടക്കല് ഭയങ്കര ഇതായിരുന്നു. അതുപോലെ എല്ലാം നീറ്റാക്കി വെക്കുക കബോർഡും ഡ്രസ്സൊക്കെ കറവിടോ അങ്ങനെ ഡയറ്റ് കറക്കാൻ പറ്റില്ല, എല്ലാം നീറ്റാക്കി വെക്കണം. അതുപോലെ അടക്കത്തിരി കിട്ടിയിട്ടുണ്ട്,
0: തല്ല് കിട്ടിയിട്ടുണ്ട്.
4: തല്ല് കിട്ടിയിരിക്കുന്നത് ചെറുതില് പെൻസിൽ കളഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് കളയണതിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത്തിരി വലുതായപ്പോ കൊറേ അത്ര കിട്ടിയിട്ടുണ്ട്, ഓർമ്മയില്ല. എന്നാലും
0: കിട്ടിയിട്ടുണ്ട്.
4: ഞാനും മേട്ടനും കൂടി പിണങ്ങും, അപ്പൊ അതിന് കിട്ടും. നല്ല വഴക്കാണ്, മുട്ടം വഴക്കാകുമ്പോ അപ്പൊ കിട്ടാറുണ്ട്.
0: ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് അമ്മയുടെ ക്വാളിറ്റീസ് അല്ലേ. ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ചേച്ചി പറഞ്ഞ ഓർഗനൈസിംഗ് ആണ്, എല്ലാം അടുക്കി പെറുക്കി വൃത്തിയാക്കി വെക്കുന്ന.
4: അത് നീറ്റാക്കി വെച്ചിട്ടെങ്കിൽ അത് അമ്മ ഇപ്പൊ ഇവിടെ ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ വന്നാലും അമ്മ പാത്രം കഴുകി കഴുകി അവിടെ സിങ്ങിന്റെ അവിടെ വീണ്ടും കഴുകി ഞാൻ കഴുകിയതാണെങ്കിലും
0: അമ്മ ഇതൊക്കെ ഒരു പ്രാവശ്യം കഴുകി വെച്ചാൽ കുഴപ്പമില്ല, ഞാൻ ഒന്നുകൂടെ കഴുകി വെക്കാം. എന്നാലും
4: ഞാൻ അമ്മ വരുന്നു പറഞ്ഞാൽ, മൊത്തത്തിൽ അമ്മ വരുന്നു പറഞ്ഞാൽ എനിക്ക് പേടിയാണ്, വേഗം വൃത്തിയാക്കി വെക്കും. പക്ഷെ എന്നാലും അമ്മയ്ക്ക് സമാധാനം ഉണ്ട്, അമ്മ അവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും
0: വീണ്ടും. ചേച്ചി അമ്മയുടെ പേരെന്താ?
4: അമ്മന്റെ പേര് ജയഭാരതി.
0: ജയഭാരതി, ആഹാ, ഒരു നല്ല നടിയുടെ പേരല്ലേ അത് അല്ലേ?
4: അതെ അതെ അതെ.
0: ഓക്കെ, അപ്പൊ ഇന്നത്തെ വിഷസ് പറയൂ, ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
4: വിഷസ് ഞങ്ങൾക്ക് തന്നെയാണ്, എനിക്കും എന്റെ ഏട്ടനും. വെഡിങ് ആനിവേഴ്സറി ആണ് ഞങ്ങളുടെ.
0: അമ്പോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ്.
4: ആ, താങ്ക് യു, താങ്ക് യു.
0: ഓക്കെ, ചേട്ടന്റെ പേരെന്താ?
4: രാജേഷ്.
0: അപ്പൊ രാജേഷ് ഏട്ടനും നിവേദിത ശേഷിക്കും ഒരുപാട് വർഷം ഇതുപോലെ ലവ് ബേർഡ്സ് ആയിട്ട് മുന്നോട്ട് പോട്ടെ കേട്ടോ, സ്നേഹം മാത്രം. ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് നിവേദിത ശേഷിയാണ്. അപ്പൊ ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന് പറഞ്ഞു. വൺസ് അഗെയിൻ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിച്ചുകൊണ്ട് നെക്സ്റ്റ് പാട്ടിലേക്ക് നമ്മൾ പോവാണ്. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ യു ആർ ഓൺ അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 May മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: വെൽക്കം ബാക്ക്. നമ്മൾ കേട്ട പാട്ട് ഓമന പെണ്ണ എന്ന പാട്ട്, വിനയ് താണ്ടി വരുവായ എന്ന സിനിമയിലെ പാട്ടാണ്. എ ആർ റഹ്മാൻ മ്യൂസിക് ചെയ്ത പാട്ട്. ബെന്നി ദയാലും കല്യാണി മേനോനും ചേർന്നാണ് പാടിയിട്ടുള്ളത്. ബെന്നി ദയാൽ ഒരു കൊല്ലംകാരനാണ്, UAE സെറ്റിൽ ആയിട്ടുള്ള ഒരു കൊല്ലംകാരൻ. ഒരുപാട് ബ്യൂട്ടിഫുൾ സോങ്സ് പാടിയിട്ടുള്ള ഒരു കിഡിലൻ മ്യൂസീഷ്യനാണ്. നമുക്ക് എന്തായാലും നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. സമയം നോക്കുമ്പോൾ 8 കഴിഞ്ഞ് 54 ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഹലോ, ഗുഡ് മോർണിംഗ്. ആരാ സംസാരിക്കണേ?
4: അക്ബർ സ്നേഹക്കൂടാണ്.
3: അക്ബർ കാ, എന്താണ് വിശേഷം? സുഖല്ലേ?
4: സുഖമാണ്.
3: ഒരു ഹാപ്പി സാറ്റർഡേ ഞാൻ വിഷയണു കേട്ടോ ഫസ്റ്റ് തന്നെ. അപ്പൊ പറയൂ, രൂപത്തിൽ അല്ലെങ്കിൽ സ്വഭാവത്തിൽ അമ്മയെ പോലെയാണ് അക്ബറെ നീയും എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
4: ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്.
3: എന്തൊക്കെയാണ് നമ്മുടെ ആ ഒരു കിഡിലൻ ക്വാളിറ്റീസ്?
4: എനിക്ക് എന്റെ അമ്മയുടെ ഏറ്റവും കൂടുതൽ എന്നെ ഇൻസ്പയർ ചെയ്തതും എന്റെ അമ്മയെ ഒരു റോൾ മോഡൽ ആക്കിയത് അമ്മയുടെ ഒരു ക്വാളിറ്റി, വലിയ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ക്വാളിറ്റി, കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുന്നതിൽ എന്റെ അമ്മ ഒരു എക്സ്ട്രാ ഓർഡിനറി റോൾ മോഡലാണ്. കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുന്നതിൽ ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം. ഞാൻ 6 പഠിക്കുമ്പോൾ എന്റെ അച്ഛൻ പട്ടാളക്കാരനാണ്. എന്റെ അച്ഛന്റെ ഒരു പെങ്ങളൊരു ടെററാണ്, ടെറർ. അപ്പൊ ഒരിക്കലും ഇങ്ങനെ അവര് വരുന്നു, എന്റെ വീട്ടിൽ വരുന്നു, എന്റെ അമ്മയുടെ താടി വലിച്ച് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞിട്ട് അവര് പോകുന്നു. ഒരടിയും കൊടുത്തു, അമ്മയുടെ കരണക്കുറ്റിക്ക് ഒരടിയും കൊടുത്തിട്ട്. സ്ത്രീയാണ് അച്ഛന്റെ പെങ്ങള്, ടെറർ. അത് കണ്ട് അന്ന് മുതല് എനിക്ക് അതെന്റെ ഹൃദയത്തിൽ ഒരു വലിയ മുറിവുണ്ടാക്കി. എന്റെ അമ്മ കുറെ ഇരുന്നക്കാരുന്നു. ഞാൻ ആ സ്ത്രീയോട് പിന്നെ സംസാരിച്ചിട്ടില്ല. അങ്ങനെ അവര് മരിക്കാൻ കിടക്കുന്ന സമയം അവർക്ക് വളരെ, എന്റെ മമ്മി എന്നോട് പറഞ്ഞു, മകനെ, അവർ മരിക്കാറായി, എന്റെ മകനൊന്ന് പോയി ഒന്ന് കൈ കൊടുത്ത് ഒരു കിസ് കൊടുത്തിട്ട് ആ നെറ്റിയിൽ ഒരു കിസ് കൊടുത്തിട്ട് വാ മകനെ, അവര് മരിച്ചു പോകില്ലേ, ഇനി അവരെ കുറിച്ച് എന്റെ മകൻ അങ്ങനെ വിരോധം വെക്കരുത്. ഞാന് അപ്പൊ എനിക്ക് ഏകദേശം 22-23 വയസ്സായി. എന്റെ അമ്മയുടെ നിർബന്ധത്തിന് വേണ്ടി ഞാൻ അവരെ പോയി കാണുന്നു. ഞാൻ അവരെ തെറ്റിപ്പിടിച്ചു, അവരുടെ നെറ്റിയിൽ ഒരു ചുംബനം കൊടുത്തു, അവർ കരഞ്ഞു, അവർക്ക് സംസാരിക്കാനൊന്നും കഴിയാത്തൊരു ഒരു തെറ്റായിരുന്നു. അതാണ് എന്റെ മമ്മി.
3: അതെ അതെ, എല്ലാം മറക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും സ്നേഹിക്കാനും ഉള്ള ഒരു മനസ്സല്ലേ വേണ്ടേ?
4: അയ്യോ, എന്ന് മാത്രല്ല, കുടുംബ ബന്ധങ്ങളെ എന്ന് പറഞ്ഞാൽ എന്ത് സാക്രിഫൈസ് ചെയ്തിട്ട് മമ്മി കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്റെ അമ്മ.
3: എന്താ പൊന്നു, മമ്മിയുടെ പേരെന്താ?
4: മമ്മിയുടെ പേര് സുഹറ, 76 വയസ്സായി, 17 വയസ്സിൽ എന്നെ പ്രസവിച്ചു. അറ്റാച്ച്മെന്റിന്റെ ഡെപ്ത് നിങ്ങൾ മനസ്സിലാക്കണം, അപ്പൊ എന്തായിരിക്കുമെന്ന്. പിന്നെ മമ്മിയെ കുറിച്ച് ചില ക്വാളിറ്റീസ് ഒക്കെ പറയട്ടെ. മമ്മി ഒരു അസാമാന്യ വായനക്കാരിയാണ്. എന്റെ ചെറുപ്പത്തിൽ 18-19 വയസ്സിലൊക്കെ മമ്മി ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള, ഷെർലക് ഹോംസ്, പിന്നെ അതുപോലെ മമ്മി വായിക്കാത്ത സാഹിത്യങ്ങളൊക്കെ അന്ന് കുറവാണ് കേട്ടോ. കോട്ടയം പുഷ്പനാഥിന്റെ കുറ്റാന്വേഷണ കഥകള്, പിന്നെ വായന എന്റെ ഒരു ഹരമാണ്. എനിക്ക് കിട്ടിയത് വായന ശൈലിയിൽ നിന്നാണ്. പിന്നെ മമ്മി മിസ് കേരളയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, 10 പഠിക്കുന്ന ശ്രീരാമചന്ദ്രനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അക്ബർ ചക്രവർത്തിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അന്നമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മിസ് കേരളയായിട്ടൊക്കെ അന്ന് അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ 10 ഷീ ഈസ് വെരി ക്യൂട്ട് പേഴ്സൺ. ഭയങ്കര സുന്ദരിയാണ്.
3: അടിപൊളി അടിപൊളി. അത് പറയുമ്പോ തന്നെ എത്ര സ്നേഹമാണ്, എനിക്ക് വല്ലാതെ ഒരു സന്തോഷം ഫീൽ ചെയ്യണം. എന്തായാലും ആ ഒരു എന്താ പറയാ, ഒരു ഓൾറൗണ്ടർ അല്ലെ, അങ്ങനെ പറയാം അല്ലെ.
4: എന്റെ മമ്മി, എന്റെ മമ്മി എന്നോടൊപ്പം തന്നെ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞൊന്നും കേട്ടിട്ടില്ല. ഒരു സെക്കൻഡ് ഒരു ഹായ് പറയാം. മമ്മി ഇത് ഹരിയ റേഡിയോയിലെ അഭിരാമിയാണ്.
3: ഹലോ ഹലോ, സുഖമാ? കേൾക്കുന്നുണ്ടോ? ഹായ്, സുഖമായിട്ടിരിക്കണോ? സുഖമായിട്ടിരിക്കണോ? ഞങ്ങൾ ഇവിടെ സുഖമ്മയെ കുറിച്ച് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. ഓ, മനസ്സിലായി. അപ്പൊ ദാ സ്നേഹത്തിൽ പൊതിഞ്ഞൊരു ഹാപ്പി മദേഴ്സ് ഡേ വിഷസ് അറിയിക്കണം കേട്ടോ. ഓക്കെ,
4: താങ്ക്
3: യു സോ മച്ച് അക്ബർക്ക, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പോൾ അക്ബർക്ക കുറേ കാര്യങ്ങൾ പറഞ്ഞു, മുഴുവനും സുഹറമ്മയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തായാലും വായനാശീലത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ആൾ കൂടുതലും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് വായിക്കുന്ന ആളാണ് എന്നാണ് പറഞ്ഞത്. ഒരു ഓൾറൗണ്ടർ അല്ലേ. അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ അമ്മമാരെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇന്നത്തെ ഒരു ദിവസം പോരാതെ വരെ, ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് പോരാതെ വരെ നമുക്ക് സംസാരിക്കാനായിട്ട്. എനിവേ, ആ സ്നേഹം നമുക്ക് നമ്മളോടൊപ്പം എല്ലായ്പ്പോഴും നമ്മളോടൊപ്പം ഒഴുകുന്ന ഒരു സ്നേഹമാവട്ടെ എന്ന് മാത്രം വിഷ് ചെയ്തുകൊണ്ട് സമയം 8 മണി കഴിഞ്ഞ് 58 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. ഗുഡ് മോർണിംഗ്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന കണ്ണൂർ തിലാനൂരിൽ നിന്നും ആനന്ദത്തോടെ വിളിക്കുന്ന നമ്മുടെ സ്വന്തം ആനന്ദൻ ചേട്ടന്റെ മകൾ വിഷ്ണുപ്രിയയ്ക്ക് 1000 ജന്മദിനാശംസകൾ നേരുന്നു. ഒപ്പം മറ്റ് ജന്മദിനം, വിവാഹ വാർഷികം, വിവാഹങ്ങൾ ഉള്ള എല്ലാവർക്കും ആശംസകളും നന്മകളും നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് മുഹമ്മദ് ഇക്ക വടക്കേ വാവന്നൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഈ ഒരു മെസ്സേജിന്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന വിഷ്ണുപ്രിയയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു ഒരുപാട് സ്നേഹത്തോടെ. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് ഷക്കീല ചേച്ചിയാണ്. ഡാർലിംഗ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡാർലിംഗ്. എനിക്ക് തലേ ദിവസം മഴ പെയ്തു, പിറ്റേ ദിവസം ഉറക്കമുണരുമ്പോൾ കാണുന്ന പ്രഭാതം ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, സൂര്യൻ ഉദിക്കുമ്പോൾ ആ പ്രകാശം ഇറ്റ് വീഴാൻ വെമ്പി നിൽക്കുന്ന ആ വെള്ളത്തുള്ളിയിൽ തട്ടി പ്രകാശിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇന്നത്തെ ആശംസ എന്റെ സ്വന്തം അമ്മയ്ക്കും ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും. എന്റെ അമ്മയുടെ ഏറ്റവും നല്ലൊരു സ്വഭാവം എത്ര വലിയ പ്രശ്നങ്ങളെയും വല്ലാതെ ഉള്ളിലേക്ക് എടുക്കില്ല, അതെല്ലാം അതിന്റെ വഴിക്ക് പോട്ടെ എന്ന മനോഭാവമാണ്. വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. എനിക്കും അതേ സ്വഭാവമാണ്. ഐ ലവ് യു ഉമ്മ എന്ന് പറഞ്ഞിട്ടാണ് ഷക്കീല ചേച്ചിയുടെ മെസ്സേജ്. രൂപത്തിൽ ഞാൻ അമ്മയെപ്പോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഷക്കീല ചേച്ചി. സ്നേഹക്കൂട്. ഓക്കെ, ഒരു ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജാണ് ഷക്കീല ചേച്ചി അയച്ചേക്കുന്നത്. എന്തായാലും ഷക്കീല ചേച്ചിക്കും ഷക്കീല ചേച്ചിയുടെ ഉമ്മയ്ക്കും ഒക്കെ സ്നേഹത്തിൽ പൊതിഞ്ഞൊരു ഹാപ്പി മദേഴ്സ് ഡേ വിഷസ് അറിയിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകാൻ നമുക്ക് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷീബ ചേച്ചിയാണ് ഫ്രം കുമരകം. ഗുഡ് മോർണിംഗ് മോളു, ഞാൻ ഷീബ കുമരകം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആനന്ദൻ തില്ലാനൂരിന്റെ മകൾ വിഷ്ണുപ്രിയയ്ക്ക് 1000 ബർത്ത്ഡേ വിഷസ്. കൂടാതെ മുഹമ്മദ് ഇക്ക, ഷൈബി മാത്യു, ബുള്ളറ്റ് ജഗൻ, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഷീബ ചേച്ചിയുടെ മെസ്സേജ്. ഷീബ ചേച്ചിക്കും ഒരു കിട്ടിലൻ ദിവസമാവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് സമയം കൃത്യം 9 മണിയാകുമ്പോൾ നമ്മൾ അടുത്തൊരു സോങ്ങിലേക്ക് പോവാണ്. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്ന് വെക്കുന്ന ഓരോ പാട്ടുകളും എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ടുള്ള പാട്ടുകളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. സമയം നോക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കൃത്യം 9:23 ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ വിഷസ് ഓൺ അഹല്യ FM 90.4.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024786 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinetics 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
2: Kia, movement that inspires.
0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹ്ലിയ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹ്ലിയ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
3: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
0: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 May മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447 21311.
4: വളരെ മനോഹരമായ ഒരു താരാട്ട് പാട്ടാണ് നമ്മളിപ്പോ കേട്ട് കഴിഞ്ഞ പാട്ട്. ഒരു ലല്ലബിയാണ് ഈ പാട്ട്. അം ആ എന്ന സിനിമയിലെ പാട്ടാണ്. നിതീഷ് നടേരി എന്നയാളാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ഗോപി സുന്ദറാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഈ പാട്ട് മനോഹരമായി പാടിയിരിക്കുന്നത് ലീല ജോസഫ് എന്ന ഗായികയാണ്. പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇനി ബാക്കി മെസ്സേജസിലേക്ക് പോവാം. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഉഷചേച്ചിയാണ് കോട്ടയ്ക്കാട് നിന്ന്. ഗുഡ് മോർണിംഗ് അബിക്കുട്ടി, പുഞ്ചിരി തഞ്ചും. ഈ പാട്ട് എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. അമ്മമാർക്കും ഹാപ്പി മദേഴ്സ് ഡേ അറിയിക്കുന്നു. എന്റെ അമ്മയുടെ പേര് ശ്രീദേവി അമ്മ. ഞാനും അമ്മയെ പോലെയാണ് എന്നെല്ലാവരും പറയാറുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഉഷചേച്ചിയുടെ മെസ്സേജ്. ഉഷചേച്ചിക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷയുന്നു. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് നിഷാന്താണ്. പാചകം ചെയ്യുന്നത് അമ്മയോടൊപ്പം, അതുകൊണ്ട് തന്നെ എല്ലാത്തരം ആഹാരവും ഞാൻ ഉണ്ടാക്കും. അഹല്യ, അഭിമൂൻ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചും ഗുഡ് മോർണിംഗ് നിഷാന്ത് ചേട്ടാ. അപ്പോൾ നിഷാന്ത്

ിട്ടുള്ള മെസ്സേജ് ഇങ്ങനെയാണ്, നമ്മൾ അമ്മയോടൊപ്പം ചേർന്ന് പാചകം ചെയ്യാൻ പഠിച്ചത് കൊണ്ട് നമ്മളിപ്പോ എന്താണെങ്കിലും വെക്കും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞ്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാം. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് അജിത ചേച്ചിയാണ്. മോളി വിളിച്ചപ്പോ പറയാൻ മറന്നു, ഷീജ കവയുടെ കൊച്ചുമകൾക്കും ഇന്ന് വിശേഷങ്ങൾ ആഘോഷിക്കുന്നവർക്കും പ്രത്യേക ആശംസകൾ പറയണേ. എന്റെ അമ്മ നല്ലൊരു അധ്യാപികയായിരുന്നു, പഠിപ്പിക്കുന്ന രീതി അതും വടിയെടുക്കാതെ എത്ര സുന്ദരമായിട്ടാണ് പഠിപ്പിക്കുന്നത്. അത് കണ്ടു പഠിക്കാൻ അനുകരിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. നല്ലൊരു പാചകക്കാരിയും റേഡിയോയിൽ ലളിത ഗാനങ്ങളായാലും അറിയേണ്ടതും പഠിക്കേണ്ടതുമായ പരിപാടികൾ ഞങ്ങളെ കേൾപ്പിക്കുകയും അതറിഞ്ഞ് വിശദമായി പറഞ്ഞു തരികയും ചെയ്യും. 6-ാം ക്ലാസ് എത്തിയപ്പോഴേ ഞങ്ങൾ പാചകം വരെ പഠിച്ചെടുത്തു എന്നുള്ളതാണ്. സ്വയം പര്യാപ്തത ഞങ്ങളിൽ വളർത്തിയത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്തത് അമ്മയിൽ നിന്നാണ്. അമ്മയെ പറ്റി പറഞ്ഞാൽ തീരില്ല വാക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അജിത ചേച്ചി. താങ്ക് യു സോ മച്ച് അജിത ചേച്ചി. നമുക്ക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾക്ക് ഇപ്പോൾ 1-ഓ 2-ഓ മിനിറ്റിലോ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജിലോ ഒതുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അമ്മ എന്ന് പറയുന്ന ഒരു വലിയ സംഭവം അല്ലേ. എന്തായാലും വൺസ് അഗെയിൻ നല്ലൊരു ദിവസം വിഷയമാണ്. നെക്സ്റ്റ് മെസ്സേജ് കവിത ചേച്ചിയുടെ മെസ്സേജാണ്. ശുഭദിനം അബി, എന്റെ അമ്മയ്ക്കും ബാക്കി എല്ലാ അമ്മമാർക്കും 1000 ആശംസകൾ. മദേഴ്സ് ഡേ വിഷസ് അറിയിച്ചിട്ടുണ്ട് അഡ്വാൻസ് ആയിട്ട്, പാട്ടുകളും രസമുണ്ട്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. ഇന്നത്തെ ടോപ്പിക് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് അച്ഛന്റെ ക്വാളിറ്റീസ് ആണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. ഇന്ന് എന്റെ അനിയന്റെ മോൾ അമ്മു എന്ന് വിളിക്കുന്ന വർണ്ണയുടെ പിറന്നാളാണ് എന്ന് പറഞ്ഞിട്ട് വർണ്ണയുടെ ഒരു നല്ല ക്യൂട്ട് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അമ്മുവിന് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് സെൽവരാജ് ഏട്ടനാണ്. ഗുഡ് മോർണിംഗ്, പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു. എന്നെ സ്നേഹിക്കുന്ന എല്ലാ അമ്മമാർക്കും എനിക്ക് ജന്മം നൽകിയ എന്റെ അമ്മയ്ക്കും വേണ്ടി ഹൃദയം നിറഞ്ഞ മദേഴ്സ് ഡേ വിഷസ് അഡ്വാൻസ് ആയിട്ട് അറിയിച്ചിട്ടുണ്ട് സെൽവരാജ് ഏട്ടൻ. സെൽവരാജ് ഏട്ടനും ഒരു കിടുക്കാച്ച ദിവസമാവട്ടെ എന്ന് വിഷയുന്നു. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ദേവനന്ദയാണ് ഫ്രം തൃശൂർ. ഹലോ അഭിരാമി ചേച്ചി, ഞാൻ ദേവനന്ദ ഫ്രം തൃശൂർ. എനിക്ക് അമ്മയുടെ സ്വഭാവത്തിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്വഭാവമാണ്. എന്റെ സുന്ദരി അമ്മ ശ്രീകുട്ടിക്കും പിന്നെ എല്ലാ അമ്മമാർക്കും അഡ്വാൻസ് ഹാപ്പി മദേഴ്സ് ഡേ വിഷ് ചെയ്യുന്നു. ഈ ടോപ്പിക് ചൂസ് ചെയ്ത അഭിരാമി ചേച്ചിക്കും വിഷസ് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ദേവനന്ദയുടെ മെസ്സേജ്. ദേവനന്ദയ്ക്കും ഒരു നല്ല ദിവസമാവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. സമയം നോക്കുമ്പോൾ 9:11 ആകുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു സോങ്ങിലേക്ക് പോവാം. അമ്മമാർ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ടാണ് മഴത്തുള്ളി കിലുക്കം എന്നൊരു സിനിമയിലെ വളരെ മനോഹരമായിട്ടുള്ളൊരു സിനിമ. അതിലൊരു സ്വന്തം അമ്മമാരല്ലെങ്കിൽ പോലും അതിലൊരു അമ്മ കണക്ഷനും അമ്മയും മോനും തമ്മിലുള്ള മക്കളും തമ്മിലുള്ള ബന്ധവും ഒക്കെ പറയുന്നൊരു ചിത്രമാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടി ജയചന്ദ്രൻ പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് നമ്മൾ പോവാണ്. ആ പാട്ടിന് ശേഷം ബാക്കി മെസ്സേജസ് വായിക്കാം. യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

9 മണി കഴിഞ്ഞ് 15:39 ആയിട്ടുണ്ട്. നമുക്കിനി മറ്റ് മെസ്സേജസ് കൂടെ വായിക്കാം. അടുത്തൊരു മെസ്സേജ് കുമാരി ചേച്ചിയുടെ മെസ്സേജാണ്. ഹലോ, നമസ്കാരം അഭിമോളെ. ഇന്നലെ ഞങ്ങളുടെ മോൻ സായിക്ക് ജന്മദിന ആശംസകൾ അറിയിച്ച എല്ലാവർക്കും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നന്ദി അറിയിക്കുന്നു. പിന്നെ കവയിലെ ഷിജി ചേച്ചിയുടെ കൊച്ചുമകൾ മാളൂട്ടിക്ക് ഹൃദയം നിറഞ്ഞ 1000 പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു. മാതൃദിന ആശംസകൾ അറിയിക്കുന്നു. നാളെയാണ് മാതൃദിനം, പക്ഷെ നമ്മുടെ റേഡിയോ പരിപാടി നാളെ ഇല്ലല്ലോ, ലൈവ് പരിപാടി ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഇന്ന് തന്നെ പറയുന്നത് ഇല്ലേ. പിന്നെ നമ്മുടെ അഹല്യ റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടെ ആശംസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടെ ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കുമാരി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. നമ്മൾ സാധാരണ നമ്മൾ പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ മെസ്സേജ് അയച്ചിട്ടുള്ളത്. കുമാരി ചേച്ചി, ഇന്ന് മാതൃദിനം, നാളെ അല്ലേ? നാളെ അപ്പോൾ ലൈവ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് വിഷസ് അറിയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച് കുമാരി ചേച്ചി. അഡ്വാൻസ് ആയിട്ട് ഹാപ്പി മാതേഴ്സ് ഡേ വിഷസ് അറിയിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ് മണിമേഖല ചേച്ചിയുടെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഹല്യ ടീം, ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും FM കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വിഷസ്. അമ്മ സ്നേഹമാണ്, പറയാതെ മനസ്സ് അറിയും, ലവ് യു ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയെ പോലെയാണ് ഞാനും എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മണിമേഖല ചേച്ചിയുടെ മെസ്സേജ്. മണിമേഖല ചേച്ചിക്കും ഒരു കിടിലൻ ദിവസമാവട്ടെ എന്ന് ചെയ്തിട്ടുണ്ട്. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഭിരാമി, തിരിച്ചും ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ട് ദിവ്യയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ദിവ്യയ്ക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയേനു. നെക്സ്റ്റ് മെസ്സേജ്, ഹാപ്പി മദേഴ്സ് ഡേ ലോകത്തിലെ എല്ലാ അമ്മമാർക്കും എന്ന് പറഞ്ഞിട്ട് ഗോപിനാഥൻ ചേട്ടൻ കണ്ണൂർ നിന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗോപിനാഥൻ ചേട്ടനും നല്ലൊരു കിടിലൻ ദിവസമാവട്ടെ. എല്ലാ അമ്മമാർക്കും നമുക്കൊരു അടിപൊളി മദേഴ്സ് ഡേ വിഷസ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കാം. നെക്സ്റ്റ് മെസ്സേജ്, പ്രഭാകരൻ ചേട്ടൻ അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഹായ് അഹല്യ, ഞാൻ മിൽമയിലെ പ്രഭാകരൻ ചേട്ടനാണ്. എല്ലാ അമ്മമാർക്കും ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പ്രഭാകരൻ ചേട്ടനും നല്ലൊരു കിടിലൻ ദിവസമാവട്ടെ, എല്ലാ അമ്മമാർക്കും ഒരു അടിപൊളി മദേഴ്സ് ഡേ വിഷസും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം വായിച്ചിട്ടുണ്ട്. ആരെങ്കിലും ടൈപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല. എന്തായാലും നമുക്ക് നമ്മുടെ അമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ അമ്മയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടാകും. അമ്മയിൽ മാത്രം കാണുന്ന ചില കാര്യങ്ങളുണ്ടാകും. ഈ ചില അമ്മമാർ ഇപ്പോൾ നമ്മുടെ കിച്ചണിലെ വാതിലിൻ്റെ സൈഡിൽ ഒരു വലിയ കവർ ഉണ്ടാകും. ഈ കവറിനുള്ളിൽ 100 ചെറിയ കവേഴ്സ് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാകും. ആ ഒരു അമ്മ സ്വഭാവം ചിലപ്പോൾ ചില ആളുകളിലേക്ക് കിട്ടിയിട്ടുണ്ടാവാം. പിന്നെ വീട്ടിലാരും ഇല്ലാത്ത റൂമിൽ ലൈറ്റും ഫാനും ഒക്കെ ഓഫ് ചെയ്ത് പെറുപെറുത്ത് നടക്കുന്ന അമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ടാകാം. പിന്നെ ചില അമ്മമാർ, അതായത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ, ഭയങ്കര ഇഷ്ടം ആ അമ്മയ്ക്ക് കുഞ്ഞു പാത്രങ്ങളാണ്. എവിടെ കണ്ടാലും ഈ കുഞ്ഞു പാത്രങ്ങളിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നറിയില്ല. അത്രയും ചെറിയ ഈ മിനിയേച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, കൽഭരണികളുടെയൊക്കെ ചെറിയ മിനിയേച്ചേഴ്സ്, അതൊക്കെ കാണുമ്പോൾ അതെല്ലാം വാങ്ങി വെക്കും. എല്ലാ വീക്കും ഇത് കഴുകി വൃത്തിയാക്കി സൂക്ഷിച്ച് വെക്കുന്ന ഒരു സ്വഭാവം. ഇപ്പോൾ ചില അമ്മമാരിപ്പോൾ ഐസ്ക്രീമിൻ്റെ ഡപ്പിയോ ജാം കുപ്പിയോ ഒക്കെ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി അതിൽ ഉപ്പും മുളകൊക്കെ ഇട്ട് വെക്കുന്ന ശീലം ഉണ്ടാവുമല്ലോ. പുതിയ പാത്രങ്ങൾ വാങ്ങിക്കാതെ നമ്മൾ ഓൾറെഡി വാങ്ങിക്കുന്ന പാത്രങ്ങൾ കഴുകി സൂക്ഷിക്കുന്ന ശീലം എല്ലാ അമ്മമാർക്കും ഒരേപോലെയുള്ള ശീലമായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സാധനങ്ങളൊക്കെ കണ്ടെത്താനുള്ളൊരു മാന്ത്രിക ശക്തിയില്ല. എല്ലാവരും തപ്പിയിട്ട് കിട്ടാത്ത സാധനം അമ്മ വരുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ടെൻഷൻ അടിക്കുന്നവർ, കൂടുതലും അമ്മമാർ ടെൻഷൻ അടിക്കുന്ന അമ്മമാരാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എൻ്റെ പരിചയത്തിലുള്ള മിക്ക അമ്മമാരും അങ്ങനെ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ആരെങ്കിലും വരാൻ ഒരു 5 വൈകി കഴിഞ്ഞാൽ നേരെ ഫോണെടുത്ത് വിളിച്ച് അന്വേഷിക്കും, എവിടെയാ എന്തെത്താത്തേന്ന് അന്വേഷിക്കും. അങ്ങനെയുള്ള അമ്മമാരുണ്ടാകും. അപ്പം നമ്മളിങ്ങനെ കുറേ എന്താ പറയുക, അമ്മ സ്വഭാവങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള അമ്മ സ്വഭാവങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു. കുറേ നേരം നമ്മൾ സംസാരിച്ചു. ഈ കോൾസും നിങ്ങളുടെ മെസ്സേജസും ഒക്കെ കേട്ടപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി. നമ്മളൊക്കെ എത്ര വളർന്നാലും ഏത് നാട്ടിലാണെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു അമ്മത്തം, അമ്മ സ്വഭാവം ഒക്കെ എപ്പോഴും നമ്മൾ നമ്മുടെ കൂടെ ഉണ്ടാവും. പണ്ട് നമ്മൾ കളിയാക്കിയ ഒരുപാട് സ്വഭാവമായിരിക്കും അല്ലേ, അമ്മയുടെ ചില സ്വഭാവങ്ങളൊക്കെ നമ്മൾ കളിയാക്കാറുണ്ടാവും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അത് വേറൊരു സ്വഭാവമല്ല ഇന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് വരുന്നുണ്ട്. കാരണം നമ്മളും അത് തന്നെ ചെയ്യുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിലുള്ളപ്പോഴൊക്കെ അമ്മയോട് സ്നേഹത്തോടെ മിണ്ടുക. ഇനിയിപ്പോൾ എന്നെ പോലെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവരാണെങ്കിൽ ഒന്ന് ഫോൺ വിളിക്കുക, ഉപദേശങ്ങൾ കേട്ട് നമുക്ക് ദേഷ്യം വരാം, ചിലപ്പോൾ കയ്യിൽ നിന്ന് പോവാം ചിലപ്പോൾ. എന്നാലും ഓർക്കുക, നമ്മളും ഭാവിയിൽ ഇങ്ങനെയൊക്കെ തന്നെ ആകാൻ പോകുന്ന ആളുകളാണ്. അപ്പോൾ അമ്മയുടെ ആ ലക്ഷ്യം തെറ്റാത്ത ചില ഏറുകൾ പോലെ തന്നെ അമ്മയുടെ സ്നേഹവും എന്നും നമ്മളെ ഓൺ ടൈം
ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അമ്മ കൂടെയുള്ള ആളുകൾ എപ്പോഴും ആ ഒരു സാമീപ്യം ആഘോഷിക്കുക, അമ്മയുടെ ഓർമ്മകൾ മാത്രമുള്ള ആളുകളുണ്ടാവും, ആ സ്നേഹം എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വെക്കുക. പിന്നെ ലോകത്തിലുള്ള എല്ലാ അമ്മമാർക്കും അമ്മയാകാൻ കൊതിക്കുന്ന ആളുകൾക്കും അമ്മയെപ്പോലെ നമ്മളെ കരുതുന്ന ആളുകളുണ്ടാവും അല്ലേ. അല്ലെ, നമ്മളെ പ്രസവിച്ച അമ്മ മാത്രമല്ലല്ലോ, നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നമ്മൾ അമ്മയെ പോലെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അവരെല്ലാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ ഇൻ അഡ്വാൻസ് അറിയിച്ചുകൊണ്ട് ഞാൻ അഭിരാമി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോ സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Instant without break with Ahalya FM 90.4 கேட்டு கேட்டு கூட்டு கூட
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹോൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
4: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: Law Point. Know your rights.
6: ഇവിടെയറിയോ ഇന്ത്യൻ നിയമങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ ലോ പോയിന്റിന്റെ ഈ ഒരു പുതിയ അധ്യായത്തിലേക്ക്. ലോ പോയിന്റുമായി നിയമങ്ങളും നിയമവശങ്ങളും സംസാരിക്കാൻ വേണ്ടി കൂടെയുള്ളത് ഇന്നത്തെയും പോലെ ഞാൻ ആയില്ലയാണ് കേട്ടോ. നമ്മൾ രാവിലെ നോക്കുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ മുൻപിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് നിൽക്കുകയാണ്. ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മളോട് പറയാണ്, നിങ്ങളൊന്ന് സ്റ്റേഷനിലേക്ക് വരണം. ആ ഒരു നിമിഷം നമ്മളിൽ ഭൂരിഭാഗം പേരും എന്താണ്, ഭയപ്പെടും അല്ലെ. എന്നാൽ നിയമം അറിയുന്ന ഒരാൾക്ക് അവിടെ ഭയത്തിന്റെ ഒരു ആവശ്യമുണ്ട്? ഭയത്തിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം എന്താണ്, നമ്മുടെ ഭരണഘടനയും പുതിയ നിയമങ്ങളും ഓരോ പൗരനും കൃത്യമായ ഒരു സംരക്ഷണം നൽകുന്നുണ്ട്. ഇപ്പോ നേരത്തെ IPC പ്രകാരമായിരുന്നു കുറ്റകൃത്യങ്ങൾ നിർവചിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ഭാരതീയ ന്യായ സംഹിത BNS പ്രകാരമായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അറസ്റ്റ് നടപടികൾ നേരത്തെ CRPC പ്രകാരമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതെന്താണ്, ഇപ്പോൾ അത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS പ്രകാരമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹം യൂണിഫോമിൽ ആയിരിക്കണം, അദ്ദേഹത്തിന്റെ നെയിം ടാഗ് വ്യക്തമായിരിക്കണം. എന്തിനാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടി ഉള്ളൊരു അവകാശം നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തെ കുറിച്ചാണ് ഇന്നത്തെ ലോ പോയിന്റിൽ നമ്മൾ സംസാരിക്കാനായി പോകുന്നത്. കൂടുതൽ കേൾക്കാം ലോ പോയിന്റിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റുഡിയോ വിത്ത് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Law Point. Know your rights.
1: Once again, welcome back to Law Point. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായി കൂടിയുള്ളത് ഞാൻ ആയിലിയാണ്. പോലീസ് നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയുണ്ട്. എന്താണ്? അറസ്റ്റ് മെമ്മോ. ഈ ബി എൻ എസ് സെക്ഷൻ 36 പ്രകാരം, അതായത് പഴയ നിയമമായിട്ടുള്ള CRPC 41B പ്രകാരം, പോലീസ് ഒരു അറസ്റ്റ് മെമ്മോ തയ്യാറാക്കണമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൽ അറസ്റ്റ് ചെയ്ത സമയം, തീയതി എന്നിവ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ചുരുങ്ങിയത് ഒരു സാക്ഷിയെങ്കിലും അതിൽ ഒപ്പിട്ടിരിക്കണം എന്നതാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ട വിവരം നിങ്ങളുടെ വീട്ടുകാരെയോ സുഹൃത്തുക്കളെയോ അറിയിക്കാൻ വേണ്ടിയിട്ട് പോലീസിന് ബാധ്യതയുണ്ട്. ആ ഒരു കാര്യവും തീർച്ചയായിട്ടും ഇൻഫോം ചെയ്യണം. നിങ്ങൾ ആരെയാണ് അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് പോലീസിനോട് പറയാനുള്ള അവകാശവും നിങ്ങൾക്കുണ്ട്. അത് അവരുടെ ഡ്യൂട്ടിയാണ്, അതവർ ചെയ്തേ പറ്റൂ. അതുപോലെ തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശരീരത്തിൽ പരിക്കുകൾ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താൻ വേണ്ടി ആവശ്യപ്പെടാനും നിങ്ങൾക്ക് അവകാശമുണ്ട്. ഇത് പിന്നീട് പോലീസ് മർദ്ദനം നടന്നിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 24 മണിക്കൂർ നിയമവും അതുപോലെ തന്നെ വക്കീലിനെ കാണാനുള്ള ഒരു അവകാശത്തെ കുറിച്ചാണ്. കേൾക്കാം ലോ പോയിന്റിൽ മനോഹരമായ ഒരു പാട്ടിന് ശേഷം. കീപ് ലിസണിംഗ് ഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: know your rights.
1: മടങ്ങിയെത്താം ലാ പോയിന്റിലേക്ക്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലാ പോയിന്റുമായി നിയമവും നിയമവശങ്ങളും പങ്കുവയ്ക്കാനായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. പോലീസ് ഒരാളെ സ്റ്റേഷനിൽ കൊണ്ടുപോയാൽ എത്ര നേരം അവിടെ വെക്കാം? ഒരു ചോദ്യം വരാറില്ലേ, അതായത് നിയമം പറയുന്നത് എന്താണെന്നറിയോ? കൃത്യം 24 മണിക്കൂർ എന്നാണ്. ബി എൻ എസ് സെക്ഷൻ 58, അതായത് പഴയ സി ആർ പി സി സെക്ഷൻ ആയിട്ടുള്ള 57 പ്രകാരവും യാത്രക്കെടുക്കുന്ന സമയം ഒഴിവാക്കി 24 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ ഏറ്റവും അടുത്തുള്ള മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരിക്കണം എന്നതാണ് പറയുന്നത്. മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്, അതായത് ചോദ്യം ചെയ്യൽ വേളയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വക്കീലിനെ കാണാനായിട്ട് നിങ്ങൾക്ക് അവകാശമുണ്ട്. ബി എൻ എസ് സെക്ഷൻ 35, അതായത് പഴയ സി ആർ പി സി സെക്ഷൻ 41D പ്രകാരം പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതിരിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ലെങ്കിലും നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ദോഷകരമായ കാര്യങ്ങൾ പറയാതിരിക്കാനുള്ള, അതായത് റൈറ്റ് ടു സൈലൻസ് എന്ന് പറയുന്ന ഒരു നിയമം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിങ്ങൾ നൽകുന്ന ഒരു മൊഴി കോടതിയിൽ തെളിവായി സ്വീകരിക്കില്ല എന്നതും ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്ത്രീകളുടെ അറസ്റ്റും അതിനുമേലുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. കേൾക്കാം ലോ പോയിന്റിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേഡിയം വിദാഹ ലീഫ് 90.4 കേട്ട് കൂടാം.

0: know your rights.
1: ലോ പോയിന്റ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഓൺ യുവർ ഹലി ഫ്രം 90.4. ലോ പോയിന്റുമായി നിയമവും നിയമവശവും പങ്കുവയ്ക്കാൻ കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം, സ്ത്രീകളുടെ അറസ്റ്റിന്റെ കാര്യത്തിൽ നിയമം കുറച്ചുകൂടി കർക്കശമാക്കി വരുന്നുണ്ട്. അതായത്, ഒരു സ്ത്രീയെ സൂര്യോദയത്തിന് മുൻപോ സൂര്യാസ്തമയത്തിന് ശേഷമോ അറസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അത്രയും അടിയന്തര സാഹചര്യമാണെങ്കിൽ ഒരു വനിതാ പോലീസ് ഓഫീസർ കൂടെ ഉണ്ടായിരിക്കണം. കൂടാതെ മജിസ്ട്രേറ്റിന്റെ പ്രത്യേക അനുമതിയും വാങ്ങിയിരിക്കണം. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് നിയമസഹായം, അതായത് ലീഗൽ എയ്ഡ് ലഭിക്കാനായിട്ട് പണമില്ലെങ്കിൽ സൗജന്യമായി വക്കീലിനെ നൽകാനായിട്ട് ആരാണ്? സർക്കാർ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെയാണ് സുപ്രീം കോടതിയുടെ പ്രശസ്തമായ DK ബസു വിധിയിലെ മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോഴും നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഒരു ഭാഗമാണല്ലേ. അതായത്, നിയമം നമ്മുടെ സുരക്ഷയ്ക്കാണ്, അത് ഭയപ്പെടാനുള്ളതല്ല എന്നൊരു അറിവുണ്ട്. അപ്പോൾ ഇന്നത്തെ ലോ പോയിന്റിൽ നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴുള്ള അവകാശങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കൂടാതെ അടുത്ത ലോ പോയിന്റിന്റെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ നിയമവുമായി മറ്റൊരു നിയമവശവുമായി കേട്ടുമുട്ടാം. അതുവരേക്കും, ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർജെ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റഡി ഇൻ വിത്ത് അ ഹലീഫ് 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM-ഉം അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 May മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
2: Kia, movement that inspires.
3: APG അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലേക്ക് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി NRI സീറ്റുകളിലേക്കും കീമിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് സീറ്റുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9188905359.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണാവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM-ഉം അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 May മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
1: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinetics 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
2: Kia, movement that inspires.
3: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന് എതിർവശം കൊഴിഞ്ഞാമ്പാറ.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹോൾമാർക്ക് വെള്ളി ആഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
5: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
6: EPG അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലേക്ക് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി NRI സീറ്റുകളിലേക്കും കീമിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് സീറ്റുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9188905359.

0: kaigan ka ako. At tumayin da, Raja.
1: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

0: കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ. നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connects 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
2: Kia, movement that inspires.
0: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണാവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ May 10 മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. അതെ, ഇനി പാട്ടിനുള്ള സമയം ദേ വന്നെത്തിയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമായിരിക്കാണ്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുണ്ട് ഞാൻ ആ ഇല്ല. കൃത്യം 12 മണി മുതൽ ഇനി 2 മണി വരെ സമയം അല്ലേ. ആ 2 മണിക്കൂർ എന്തിനാണ്? പാട്ടിനാണ്, വേറൊന്നിനുമല്ല. പാട്ടുകൾ മാത്രം കേൾക്കാനുള്ള ഒരു സമയമാണ് അല്ലേ, ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. അങ്ങനെ തന്നെ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് നമ്മൾ അങ്ങ് ഗംഭീരമായിട്ട് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ എല്ലാവർക്കും സ്വാഗതം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അങ്ങനെ ഗായ്സ്, ശനിയാഴ്ച ദിവസമാണല്ലേ, 9-ാം തീയതി, മെയ് മാസം 9-ാം തീയതിയാണ്, ശനിയാഴ്ച ദിവസമാണ്. നാളെ ഹോളിഡേ ആണ്, ഇന്നും ഹോളിഡേ ആണ്, എല്ലാവർക്കും അവധിയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ശനിയാഴ്ചകൾ വളരെ രസമുള്ളൊരു പരിപാടിയാണ്. ഞായറാഴ്ച ആവുന്ന സമയത്ത് രാവിലെയൊക്കെ കുറച്ച് രസമുണ്ടാവും, ഈ ഒരു ഉച്ച സമയത്തിലേക്ക് എത്തുന്ന സമയത്ത് അധികം രസമൊന്നും ഉണ്ടാവാറില്ല. നെക്സ്റ്റ് മൺഡേ ആണല്ലോ, ഇങ്ങനെ ക്ലാസ്സിൽ പോകണം, വർക്കിന് പോകണം എന്നുള്ളൊരു തോന്നൽ കൊണ്ട് പലപ്പോഴും പലർക്കും സാറ്റർഡേസ് കഴിഞ്ഞുള്ള സൺഡേസ് അധികം എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ സാറ്റർഡേസ് അങ്ങനെയല്ല, ശനിയാഴ്ചകൾ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്, വളരെ പ്രിയപ്പെട്ടതാണ്. എന്താ പറയുക, നമ്മുടെയൊക്കെ ഒരു ഫസ്റ്റ് ലവ് എന്ന് പറയില്ലേ. വേറെ കുറെ പ്രണയം, വേറെ കുറെ അവധിയൊക്കെ വന്നാൽ പോലും ഓക്കെയാണ്, എന്നാ പോലും ആദ്യത്തെ പ്രേമം സംഭവമാണെന്ന് പറയുന്ന പോലെയാണ്. ഏറ്റവും ആദ്യം കിട്ടുന്ന ഒരു അവധി എന്നുള്ള സ്ഥിതിക്ക് ശനിയാഴ്ചയോട് വല്ലാത്ത സ്നേഹവും പ്രേമവും ഇഷ്ടവും ഒക്കെയാണ് എല്ലാവർക്കും. അങ്ങനെ ഒരു ശനിയാഴ്ച ദിവസം ദേ വീണ്ടും ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഞാൻ വന്നെത്തിയിരിക്കുമ്പോൾ നമ്മൾ ഇനി പാട്ടുകൾ കേൾക്കാൻ പോവാണ്. നല്ല നല്ല പാട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടിയുള്ള സമയം കൂടിയാണ്. അപ്പൊ ഒട്ടും സമയം കളയാതെ ആ പാട്ടുകളൊക്കെ ഇങ്ങ് പോകുന്ന നോട്ടി, നല്ല ഉഷാർ സോങ്സ്, നല്ല ഉഷാർ സൂപ്പർ ഡൂപ്പർ സോങ്സ് ഒക്കെ ഇങ്ങ് പോകുന്ന നോട്ടി. അപ്പൊ പാട്ട് ചോദിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വിളിക്കാം, ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയക്കാം. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പറാണ്. ആ നമ്പർ ഇതാണ്, 8815090 82 81 90 0. ഇന്നത്തെ എന്റെ ഫേവറേറ്റ് സോങ്, ആദ്യം നമ്മൾ കേൾക്കാൻ പോകുന്ന ഇൻസ്റ്റന്റ് പാട്ടിലെ സോങ്, എല്ലാവരെയും ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് നല്ല ഫാസ്റ്റ് നമ്പർ സോങ് ആണ് ആദ്യം തന്നെ വരാനായിട്ട് പോകുന്നത് കേട്ടോ. നിങ്ങൾക്കറിയാലോ ഫാസ്റ്റ് നമ്പേഴ്സിനോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം കൂടുതലാണ്. പ്രത്യേകിച്ച് തമിഴ് ഫാസ്റ്റ് നമ്പേഴ്സ് ആണെങ്കിൽ പറയും വേണ്ട, നമ്മൾ മൂഡ് ഫുള്ളി ചേഞ്ച് ചെയ്ത് കുറച്ചു കൂടി എനർജി നമുക്ക് തരും എന്നുള്ളതാണ്. അതുപോലെ ഒരു സോങ് ആണ് എന്റെ ഇന്ന് ആദ്യമായി ഇൻസ്റ്റന്റ് പാട്ടിൽ എന്റെ ചോയ്സ് ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോ നിങ്ങളുടെ പാട്ടുകൾ ചോദിക്കാൻ വേണ്ടി വേഗം വേഗം വിളിക്കുക, ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയക്കുക. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പറാണ്. നമ്പർ ഇതാണ്, 1 again 8 81 50 90 00.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിട്ടുണ്ട്. ഗുണ്ടുവാങ്ങ തോപ്പുക്കുള്ളേ അട്ടിപ്പൊളി ട്രാക്കെല്ലാം കേട്ട് കഴിഞ്ഞ് നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നു അല്ലേ. യെസ്, അപ്പൊ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കോളറിലേക്ക് പോയാലോ, നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
2: ഹലോ
1: ഹലോ, ഇതാരാണ്?
2: ഏഞ്ചൽ
1: മാലാഗ. അയ്യോ, ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മാലാഗയാണോ വിളിച്ചിരിക്കുന്നേ? മാലാഗ, എന്റെ ഒരു വിഷ് സാധിച്ചു തരാവോ? ഓക്കെ, മാലാഗ ഒരു പാട്ട് പാടുവോ?
2: അങ്ങനൊന്നും പാടില്ല.
1: ഓക്കെ, ഏഞ്ചൽ കുട്ടിയാണ്. ഏഞ്ചൽ കുട്ടി എവിടെന്നാ വിളിക്കുന്നേ?
2: പാലക്കാട്.
1: പാലക്കാട്ടിലെ മാലാഗയാണ് അപ്പോ. അതെ, ഓക്കെ. ഏഞ്ചൽ കുട്ടാ, ഇനി ഏത് പാട്ടാ വേണ്ടേ? വാഴ കണ്ടോ?
2: കണ്ടു.
1: ഇഷ്ടായോ? ഓക്കെ, ഈ പാട്ട് ഞാൻ അങ്ങ് വെച്ചരാം കേട്ടോ.
2: ശരി,
1: ഓക്കെ, താങ്ക് യു. നമ്മളെ വിളിച്ചത് ഏഞ്ചൽ കുട്ടിയാണ്, പാലക്കാട് നിന്നും. വാഴ 2 എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് ദേ വരാൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ. ഒപ്പം തന്നെ ആരാണ് മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ. ആയില്ല, ഹലോ. ആറു സുന്ദരിമാരുടെ കഥ എന്ന പടത്തിലെ പുന്നൂഞ്ചലിൽ അമ്മമോൾ കായന്റെ താലോലങ്ങൾ എന്ന പാട്ട് എല്ലാ അമ്മമാർക്കും എന്നിലെ അമ്മയ്ക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എല്ലാ അമ്മമാർക്കും അഡ്വാൻസ് ഹാപ്പി മദേഴ്സ് ഡേ കൂടി വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആരാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നേ? ശില്പ ടീച്ചറാണ്. ശില്പ ടീച്ചർ ചോദിച്ചിരിക്കുന്ന ആ ഒരു പാട്ട് കൂടി ഇതേ എത്താൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിൽ മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം തീ കൃത്യം 12 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. നമുക്ക് അടുത്തൊരു കോളറിലേക്ക് പോയാലോ, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
2: ഹലോ
1: ഹലോ, ഹായ്, ഇതാരാണ്? അനിഹ കുട്ടി. അനിഹ കുട്ടി, ഇന്ന് ഏത് പാട്ട് വേണം?
2: തൂക്കി.
1: തൂക്കി? ആരെ തൂക്കി? എവിടുന്ന് തൂക്കി? എന്ത് തൂക്കി? വാഴാറ്റൂവിലെ തൂക്കി എന്ന് പറഞ്ഞ സോങ്. അങ്ങനെ ആഹാ, അത് വേണോ? ഓക്കെ, ആ പാട്ട് വെച്ചരാട്ടോ. ആർക്ക് വേണ്ടി പാട്ട്?
2: എന്റെ ബ്രദറിനാണ്.
1: ബ്രദറിനാണ്? ബ്രദറിന്റെ പേരെന്താ?
2: ഹൃത്തിക്.
1: ഹൃത്തിക്, അമ്മേ ഗംഭീര പേരാണല്ലോ. അപ്പൊ എന്തായാലും അനിഹ കുട്ടിയുടെ ബ്രദറിന് വേണ്ടി തൂക്കി സോങ് ഞാൻ വെച്ചരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മളെ വിളിച്ചത് അനിഹ കുട്ടി ആയിരുന്നു കേട്ടോ. തൂക്കി വാഴ 2 എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ ഫ്രം, ദിസ് ഇസ് ഖദീജ ഫ്രം അത്തിക്കോട്. പ്ലേ എ സോങ് കണ്ണേ കൺമണിയേ. യെസ്, നല്ലൊരു പാട്ടാണ്. അപ്പൊ ഖദീജയ്ക്ക് വേണ്ടിയിട്ട് നീ ആ ഒരു പാട്ട് കൂടി വരാൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ. പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തയ്ക്കും ശേഷമായിരിക്കും ഇനി നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്താനായിട്ട് പോകുന്നേ.

0: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM-ഉം അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 May മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ഹൈക്കമാൻഡ് ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേരളത്തിലെ നേതാക്കളുമായി ചർച്ച വൈകിട്ട്. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണ്യയെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ വൈകിട്ട് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും നിയുക്ത MLA മാരും മുതിർന്ന നേതാക്കളുമായ രമേശ് ചെന്നിത്തലയും VD സതീശനും അവകാശവാദം ഉന്നയിച്ചതോടെ ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ തുടരുന്നു. മൂന്ന് നേതാക്കളുമായും ചർച്ച നടത്തി ഇതിലൊരാളെ വൈകാതെ കോൺഗ്രസ് നേതൃത്വം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുമെന്നാണ് കരുതുന്നത്. വൈകിട്ട് 4 മണിയോടെയാണ് VD സതീശൻ, രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവരുമായി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വെവ്വേറെ ചർച്ച നടത്തുകയെന്ന് വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെയും കോൺഗ്രസ് പ്രവർത്തകർ VD സതീശനുവേണ്ടി പരസ്യപ്രകടനങ്ങൾ നടത്തി. രമേശ് ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലിനും അനുകൂലമായി പ്രതികരിക്കുന്നവരും കുറവല്ല. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവർ MLA മാരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം. UDFന് അധികാരം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച എല്ലാവർക്കും മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. മുഖ്യമന്ത്രി പദവിക്ക് വാദം ഉന്നയിക്കാൻ VD സതീശനും KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും അവകാശമുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഹൈക്കമാൻഡ് ഒരാളെ മുഖ്യമന്ത്രിയായി അന്തിമമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൽ പിന്നെ ഒരു അപശബ്ദവും ഉയരില്ലെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ അപക്വമാണെന്ന് നിയുക്ത MLA ചാണ്ടിയുമ്മൻ പറഞ്ഞു. നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം നേതാക്കൾക്ക് കഴിയുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങൾക്കായി എല്ലാവരും കാത്തിരിക്കണമെന്നും പാർട്ടിക്ക് ഒരു നടപടിക്രമമുണ്ടെന്നും അത് പാലിക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ടെന്നും ചാണ്ടിയുമ്മൻ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ RN രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലെ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ഇന്നലെ ചേർന്ന നിയമസഭാ കക്ഷി യോഗമാണ് സുവേന്ദു അധികാരിയെ നേതാവായി തെരഞ്ഞെടുത്തത്. അധികാരിയുടെ ജന്മനാടായ പൂർവ മേദിനിപൂരിലും സ്വന്തം മണ്ഡലമായ നന്ദിഗ്രാമിലും പ്രവർത്തകർ ആഹ്ലാദ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ സൃഷ്ടിച്ച ഭയത്തിനെതിരെയാണ് ജനങ്ങൾ BJPക്ക് അനുകൂലമായി വിധിയെഴുതിയതെന്ന് അമിത്ഷാ പറഞ്ഞു. പുതുച്ചേരിയിൽ NDA മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി N. രംഗസ്വാമി ലഫ്റ്റനന്റ് ഗവർണർ കൈലാസ്നാഥിനെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്ന ഭൂരിപക്ഷം MLA മാരുടെയും കത്തുകൾ അദ്ദേഹം ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറി. സഖ്യകക്ഷി നേതാക്കളും രംഗസ്വാമിയോടൊപ്പം ഗവർണറെ കണ്ടു. നേരത്തെ NDA സഖ്യകക്ഷികളുടെ യോഗം ചേർന്ന് രംഗസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. തമിഴ്നാട്ടിൽ പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. തമിഴക വെട്ടിക്കടകം നേതാവ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും കേവല ഭൂരിപക്ഷത്തിന് അംഗസംഖ്യ തികയാത്തതിനാൽ ഗവൺമെന്റ് രൂപീകരണ നടപടികൾ വൈകുകയാണ്. ടി വി കെ യെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്തുണച്ചെന്ന റിപ്പോർട്ട് ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ തള്ളിയതിനെ തുടർന്നാണ് പുതിയ പ്രതിസന്ധി. ഇതോടെ ഇന്ന് ടി വി കെ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായി. ഇന്നലെ രണ്ടാം തവണയും ഗവർണറെ കണ്ട വിജയ് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചിരുന്നു. അസമിൽ പുതിയ ഗവൺമെന്റ് ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ തുടർച്ചയായ മൂന്നാം തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് ബി ജെ പി നാളെ യോഗം ചേരും. രവീന്ദ്രനാഥ് ടാഗോറിന്റെ 165-ാം ജന്മവാർഷികത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്ന കാഴ്ചപ്പാടിനെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ കൃതികളിലൂടെ ശക്തിപ്പെടുത്തിയതായി രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അസാധാരണമായ പ്രതിഭാശാലിയും എഴുത്തുകാരനും ചിന്തകനും കവിയുമായിരുന്നു ടാഗോർ എന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജസുബ്രഹ്മണ്യയെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. നിലവിലെ സി ഡി എസ് ജനറൽ അനിൽ ചൌഹാൻ മെയ് 30-ന് സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. പുതിയ ചുമതലയ്ക്കൊപ്പം സൈനികകാര്യവകുപ്പിന്റെ സെക്രട്ടറി പദവിയും ലഫ്റ്റനന്റ് ജനറൽ രാജസുബ്രഹ്മണ്യ നിർവഹിക്കും. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സുത്യർഹ സൈനിക സേവന പാരമ്പര്യമുണ്ട് ലഫ്റ്റനന്റ് ജനറൽ രാജസുബ്രഹ്മണ്യയ്ക്ക്. 2025 സെപ്റ്റംബർ മുതൽ നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറിയേറ്റിൽ മിലിട്ടറി അഡ്വൈസറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ഇതിനു മുൻപ് കരസേനാ വൈസ് ചീഫ്, സെൻട്രൽ കമാൻഡ് ജി ഒ സി ഇൻ സി എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ വടക്കൻ അതിർത്തികളിലെ നിർണായക സൈനിക നീക്കങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്നാണ് രാജസുബ്രഹ്മണ്യ സൈനിക ജീവിതം ആരംഭിച്ചത്. 1985 ഡിസംബറിൽ ഗർവാൾ റൈഫിൾസിൽ അദ്ദേഹം കമ്മീഷൻ ചെയ്തു. രാജ്യത്തിന് നൽകിയ മികച്ച സേവനങ്ങൾക്ക് പരമ വിശിഷ്ട സേവാ മെഡൽ, അതിവിശിഷ്ട സേവാ മെഡൽ, സേനാ മെഡൽ, വിശിഷ്ട സേവാ മെഡൽ എന്നീ ബഹുമതികൾ നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനെ അടുത്ത സൈനിക സേനാ മേധാവിയായി കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചതായി രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ കൃഷ്ണ സ്വാമിനാഥൻ വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി സേവനമനുഷ്ഠിക്കുകയാണ്. ഈ മാസം 31-ന് വിരമിക്കുന്ന അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയുടെ ഒഴിവിലേക്കാണ് നിയമനം. രാജ്യത്തെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന പദ്ധതികളായ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നിവ 11 വർഷം പൂർത്തിയാക്കി. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും സാധാരണക്കാർക്കും താങ്ങാനാവുന്ന നിരക്കിൽ ഇൻഷുറൻസ് പെൻഷൻ നിരക്കുകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതികൾ ആവിഷ്കരിച്ചതെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ഇതുവരെ പി എം ജെ ജെ ബി വൈയിൽ 27 കോടിയിലധികം പേരും പി എം എസ് ബി വൈയിൽ 57 കോടിയിലധികം പേരും അടൽ പെൻഷൻ യോജനയിൽ 9 കോടി പേരും എൻറോൾ ചെയ്തതായി ധനമന്ത്രി അറിയിച്ചു. എം വി ഹോണ്ടിയസ് എന്ന ക്രൂയിസ് കപ്പലിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. കപ്പലിൽ 8 പേർക്ക് ഹാൻഡ വൈറസ് ബാധിച്ചതായാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. 3 പേർ മരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 8-ാമത് സ്വതന്ത്ര ചലച്ചിത്രമേള കോഴിക്കോട്ട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നാളെ സമാപിക്കും. മത്സരവിഭാഗത്തിൽ ബയോസ്കോപ്പ് അവാർഡിനായി മലയാളത്തിൽ നിന്ന് 3 എണ്ണം ഉൾപ്പെടെ 9 ചിത്രങ്ങളുണ്ട്. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി മലയാള ചലച്ചിത്ര സംവിധായകൻ എം കൃഷ്ണനായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാരം ഇന്ന് നടൻ മധുവിന് സമർപ്പിക്കും. വൈകിട്ട് നിയുക്ത എംഎൽഎ കെ മുരളീധരൻ നടൻ മധുവിന്റെ വീട്ടിലെത്തി പുരസ്കാരം കൈമാറും. തേക്കടിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കെ ടി ഡി സിയുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പരിമിതമായ യാത്രക്കാരുമായാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
2: വേനൽക്കടുത്തതോടെ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ ഏപ്രിൽ 30-ന് തേക്കടിയിൽ വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവച്ചിരുന്നു. തടാകത്തിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ച ജലനിരപ്പ് ഉയർന്നതോടെ 120 സീറ്റുകളുള്ള 2 ബോട്ടുകളാണ് കെ ടി ഡി സി ഇപ്പോൾ നീറ്റിലിറക്കിയിരിക്കുന്നത്. നിലവിൽ 40 പേർക്ക് വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. വനംവകുപ്പിന്റെ ബോട്ടുകളും യാത്രക്കാർക്കായി സർവീസ് തുടരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തിപ്പെടുകയും ഡാമിലേക്ക് കൂടുതൽ വെള്ളം എത്തുകയും ചെയ്യുന്നതോടെ ബോട്ട് സർവീസ് സാധാരണ നിലയിലേക്ക് എത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ജലനിരപ്പ് കുറഞ്ഞ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും നിലവിൽ കുറച്ചിട്ടുണ്ട്.
1: സ്വർണ്ണ വില കുറഞ്ഞു. പവന് 240 രൂപ കുറഞ്ഞ് 111,700 രൂപയായി 20 രൂപയായി. ഗ്രാമിന് 13,965 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് എഫ്സി ഗോവ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സിനെ നേരിടും. ഗോവയിൽ വൈകിട്ട് 5:00 മത്സരം. മറ്റൊരു മത്സരത്തിൽ ജംഷഡ്പൂർ എഫ്സി ബംഗളൂരു എഫ്സിയെ നേരിടും. വൈകിട്ട് 7:30 ജംഷഡ്പൂരിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ഹൈക്കമാൻഡ് ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേരളത്തിലെ നേതാക്കളുമായി ചർച്ച വൈകിട്ട്. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജസുബ്രഹ്മണ്യയെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ വൈകിട്ട് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും.
3: ആ ടീച്ചർക്ക് എന്നെ അല്ലെങ്കിലും കണ്ണെടുത്ത കണ്ടൂടാ. മനഃപൂർവ്വം എനിക്ക് എല്ലാത്തിനും മാർക്ക് കുറച്ചേക്കാ.
4: അല്ല, എനിക്ക് മനസ്സിലാവാതെ. മനഃപൂർവ്വം ആണെങ്കിലും എല്ലാ വിഷയത്തിലും 18 താഴെ മാർക്ക് കിട്ടും. ഇതിപ്പോ പണി 18 കിട്ടിയ പോലെ ഉണ്ടല്ലോ.
3: ഏ, അങ്ങനൊന്നും ഇല്ല. ഞാൻ പഠിച്ചിട്ടൊക്കെ തന്നെ എഴുതിയത് ആ ടീച്ചർ ഫേവറിസം കാണിച്ചാണ്. അവർക്ക് ഇഷ്ടമുള്ള കുട്ടികൾക്ക് എപ്പോഴും കൂടുതൽ മാർക്ക് കിട്ടുക. വീട്ടിൽ നിന്ന് വല്ല സീൻ ഉണ്ടായിട്ടുണ്ടാകും, അതൊക്കെ പേപ്പറിൽ കൊണ്ടുവന്നാ തീർക്കണേ.
4: ആ, ഇപ്രാവശ്യം കൂടി ഇതൊക്കെ പറയാം. ഇനി ഇത് പറയാൻ പറ്റൂലല്ലോ.
3: അല്ല, എനിക്ക് മനസ്സിലായില്ല. എന്താ ഉദ്ദേശിച്ചത്?
4: ഇനി മുതല് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ടീച്ചർമാരെ കുറ്റം പറയാൻ പറ്റില്ല. ഇന്ത്യയിലെ പല സ്ഥലത്തും പൈലറ്റ് ബേസിസില് AI ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ പേപ്പർ നോക്കുന്ന സിസ്റ്റം എത്തിയിട്ടുണ്ട്. മിക്കവാറും അടുത്ത വർഷം മുതല് നമ്മുടെ നാട്ടിലും ഉണ്ടാവും. ഇനി ടീച്ചർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തേലും പറഞ്ഞോ. ഇവിടെ ഇപ്പൊ ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഇവറ്റകളുടെ ഒക്കെ കൈയക്ഷരം എങ്ങനെ AI മനസ്സിലാക്കുന്നു. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
6: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
7: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് ആകാശവാണി വാർത്തയെല്ലാം കേട്ട് കഴിഞ്ഞ് നമ്മൾ മടങ്ങി എത്തിയിരിക്കുന്നു. അങ്ങനെ സമയം നോക്കുകയാണെങ്കിൽ 12 കഴിഞ്ഞ് 43 ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ കൂടെയുണ്ട് ഞാൻ. ആ ഇല്ല, നമുക്ക് ഒട്ടും സമയം കളയാതെ അടുത്ത പാട്ടിലേക്ക് പോയാലോ. അടുത്ത പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ശാന്തി ചേച്ചിയാണ്. ശാന്തി സുമേഷ് അലപ്പുള്ളി ചോദിച്ചിരിക്കുന്ന പാട്ട് ഇളം കാറ്റു വീസുതേ. നല്ല രസമുള്ളൊരു തമിഴ് ട്രാക്കാണ്. ചേച്ചിക്ക് വേണ്ടി ഇതേ ആ ഒരു പാട്ട് തീർച്ചയായിട്ടും വരുന്നുണ്ട് കേട്ടോ. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് വിനോദേട്ടനാണ്. ചോദിച്ചിരിക്കുന്ന പാട്ട് മാരിയൻ എന്ന തമിഴ് മൂവിയിലെ പാട്ടാണ്. അങ്ങനെ രണ്ട് തമിഴ് ട്രാക്കാണ് ബാക്ക് ടു ബാക്കായി എത്താൻ പോകുന്നത്. നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
1: Kia. Movement that inspires.
2: Instant butter. ഇവിടെ മൊത്തം കാറ്റ്. മടങ്ങിയെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ദി സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയത്തെ കൃത്യം 12:54 ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. നമുക്ക് നേരെ ഒരു കോളറിലേക്ക് പോയാലോ, നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? ആരാണ് അട്ടപ്പള്ളത്ത് നിന്നും?
3: ശിവശ്രീ.
2: ശിവശ്രീ,

ശിവശ്രീ കുട്ടി, എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? രണ്ടാം ക്ലാസ്സിലേക്ക് പോവാൻ പോവാണ്. എപ്പോഴാ പോകുന്നേ? ഇന്ന് പോകുന്നുണ്ടോ? അടുത്ത മാസം പോകുന്നുണ്ടല്ലേ. ഇതൊക്കെ ആരാണ് അടുത്തു നിന്ന് പറഞ്ഞു തരുന്നേ? ചേച്ചി. ഓക്കേ ശിവശ്രീ കുട്ടി, ഇനി ഏത് പാട്ട് വേണം? കല്യാണി. ആഹാ, കല്യാണി സോങ് വെച്ചുതരാട്ടോ. ആർക്ക് വേണ്ടിട്ട് ഈ പാട്ട് കൊടുക്കണ്ടേ? എല്ലാവർക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് കല്യാണി സോങ് നമുക്ക് വെക്കാം. ഓക്കേ ഓക്കേ. അപ്പോ നമ്മളെ വിളിച്ചത് അട്ടപ്പള്ളതെന്നും ശിവശ്രീ കുട്ടിയാണ് കേട്ടോ. രണ്ടാം ക്ലാസ്സിലേക്ക് അടുത്ത മാസം പോകുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും ചോദിച്ച പാട്ട് കല്യാണി. അപ്പൊ കല്യാണി സോങ് ദി ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ഗോപിച്ചേട്ടനാണ് പള്ളത്തേരിയിൽ നിന്ന്. കൺമണി പൊന്മണിയെ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
1: Kia, movement that inspires.
2: Instant butter. ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം 1 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ അത് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ആദ്യത്തെ പകുതിയൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ രണ്ടാം പകുതിയിലേക്ക് കയറിയിരിക്കുന്നു. യെസ്, അപ്പൊ രണ്ടാം പകുതിയിൽ വരാൻ പോകുന്ന ആദ്യത്തെ ആ ഒരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, ഹായ്, ഞാൻ പ്രിയ കോഴിപ്പാറ. എന്റെ ചേച്ചിയുടെ കുട്ടിയായിട്ടുള്ള

0: 100% 916 ഹോൾ മാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന് എതിർവശം കൊഴിഞ്ഞാമ്പാറ.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
2: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ദീ നമ്മൾ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് തിരികെ എത്തിയിരിക്കുകയാണ് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് തിരികെ എത്തുമ്പോൾ ഈ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം എത്ര ആയിട്ടുണ്ടെന്നറിയോ? സമയം ദീ കൃത്യം 1 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കടുത്ത പാട്ടിലേക്ക് പോകേണ്ട സമയമായിട്ടില്ലേ? യെസ്, അടുത്ത മെസ്സേജ് ആരുടെയാണ് നമുക്ക് നോക്കാം. ഇന്ന് എന്റെ അനിയന്റെ മോൾ അമ്മു എന്ന് വിളിക്കുന്ന വർണ്ണയുടെ പിറന്നാളാണ്. അമ്മുവിന് വേണ്ടി 1 കോടി മംഗളങ്ങൾ എന്ന പാട്ട് വെച്ചു തരുമോ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് കവിത ചേച്ചിയുടെ മെസ്സേജ് ആണ് കേട്ടോ. അപ്പോ ഇന്ന് അമ്മു എന്ന് വിളിക്കുന്ന വർണ്ണയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ആദ്യം അറിയിക്കുന്നു. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നതായിരിക്കും. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ആശാ മോളാണ് ചോദിച്ചിരിക്കുന്ന പാട്ട്. ലാലേട്ടിന്റെ സ്നേഹം

പീഡന സിനിമയിലെ പാട്ടാണ് അമൃതമായി. നല്ല രസമുള്ള ഒരു ഫീൽ ഗുഡ് സോങ് ആണ്. അങ്ങനെ രണ്ട് പാട്ടുകൾ എത്താൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ ബാക്ക് ടു ബാക്കായി.

0: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM-ഉം അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 May മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം.

0: അഖിലിയ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ദന്തൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ടാണ്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം തീ കൃത്യം 1:29 ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ? അടുത്ത മെസ്സേജ് ആരുടെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഗാനം കല്യാണരാമനിലെ തിങ്കളെ പൂത്തിങ്കളെ. ഇന്നലെ പിറന്നാൾ ആഘോഷിച്ച ഗോപിയേട്ടനും സായിമോനും പിന്നെ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ആനന്ദൻ ചേട്ടന്റെ മോൾക്കും പിന്നെ ആയിലിക്കുട്ടിക്കും വേണ്ടി വെച്ചു തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷീബ ദിനേശ് ആലാമരം. ഷീബ ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ടാണ് കേട്ടോ, കല്യാണരാമനിലെ തിങ്കളി പുത്തിങ്കളി. നല്ല രസമുള്ളൊരു പാട്ടാണ്. തീർച്ചയായിട്ടും ദേ ആ ഒരു പാട്ട് വരുന്നുണ്ട്. കല്യാണരാമൻ എന്ന് പറയുന്ന സമയത്ത് പൂനിക്കരയെ ഓർക്കാത്തവരായിട്ടുണ്ടാവില്ല അല്ലേ? അതിലെ ഓരോരോ കഥാപാത്രം, ഓരോരോ ഡയലോഗ്സ് നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയറാണ്. ഇടയ്ക്കെങ്കിലും അത് പറയാറുണ്ട്, പ്രത്യേകിച്ച് ഫുഡൊക്കെ കഴിക്കാൻ പോകുന്ന സമയത്ത് പറയാറില്ലേ, നിന്നോടല്ലേടാ ഇത്രയും സമയം ഞാൻ ചോറിട്ടേ എന്ന് ചോദിച്ചേ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഈ പാട്ടെന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഈ ഡയലോഗ്സും ആ സിനിമയിലെ എല്ലാ രംഗങ്ങളും ഇങ്ങനെ ഓർമ്മ വരാറുണ്ട് ഗൈസ്. എന്താണാവോ, അപ്പം എന്തായാലും കൂടെ തന്നെ ഈ മറ്റൊരു പാട്ട് കൂടി വരാൻ പോകുന്നുണ്ട്. എന്നാവോ എന്നാവോ എന്ന പാട്ടാണ് വരാൻ പോകുന്നത്. ഈ ഒരു പാട്ട് ചോദിച്ച ആളുടെ പേരില്ല, പക്ഷെ എല്ലാവർക്കും വേണ്ടിയിട്ട് മദേഴ്സ് ഡേയുടെ വിശ്വസതയെ അറിയിക്കുന്നുണ്ട് അഡ്വാൻസ് ആയിട്ട്. പേരുകൂടി വെച്ച് ഉൾപ്പെടുത്തി മെസ്സേജ് അയക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു കേട്ടോ. എനിവേ, പേരില്ലെങ്കിലും സാറില്ലാതെ ഈ പാട്ട് ഞാനങ്ങ് തരാൻ പോവാണ്. അങ്ങനെ രണ്ട് പാട്ടുകൾ എത്താൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: quiero poner.
1: കൈയടി മുഴുവൻ തീർക്കണ്ട.
0: എന്ത് കലക്കണം?
1: അതവന്റെ ഒടുക്കത്തെ കലക്ക. ഇനി ഞാൻ കലക്കും.
0: എന്നാ നീ പോയി അപോഷൻ ചെയ്യടാ.
1: എന്നുവെച്ചാ
0: കലക്കാൻ.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: EPG അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലേക്ക് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി NRI സീറ്റുകളിലേക്കും കീമിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് സീറ്റുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9188905359. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
2: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം കൃത്യം പറയുകയാണെങ്കിൽ 1 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. നമുക്കടുത്ത പാട്ടിലേക്ക് പോയാലോ? ആരാണ് പാട്ടെന്നോ ചോദിച്ചിരിക്കുന്നേ എന്ന് നോക്കുകയാണെങ്കിൽ ഹരിദാസേട്ടനാണ് മംഗാവിൽ നിന്ന്. ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ് കേട്ടോ ഒരു ദിനം എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു പാട്ട് ഹരിദാസേനു വേണ്ടി വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് നല്ല തകർപ്പൻ പാട്ടാണ്, വെട്ടമെന്ന സിനിമയിലെ മക്കസായി മക്കസായി റം റം ഭൂ. യെസ്, ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് രമേശ് ഏട്ടനാണ് പാലക്കാട് നിന്ന്. അപ്പൊ രമേശ് ഏട്ടൻ ചോദിച്ചിരിക്കുന്ന ആ ഒരു പാട്ട് കൂടിയേ തന്നെ ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: അയ്യോ അയ്യോ
1: എന്താടാ
0: അയ്യോ മാല പോയി
1: അയ്യോ ഇവിടെ
0: അയ്യോ
1: അയ്യോ ഇവന്റെ പോക്കറ്റിലുണ്ടോ
0: ഈശ്വര ആ മാല എവിടെ പോയി.

0: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
1: Kia, movement that inspires.
2: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9 4 9 6 0 0 4 5 7 0. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
3: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
4: യെസ്, ഇവിടെ മൊത്തം പാട്ടാണ്. കാരണം ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം 1:51 ആയിട്ടുണ്ട്. പതിയെ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്ന് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയത്തിലേക്ക് നീ എത്തിയിരിക്കുന്നു. പോകുന്നതിന് മുൻപായിട്ട് രണ്ട് പാട്ടുകൾ കൂടി വരുന്നുണ്ട്. രണ്ടും ഹിന്ദി ട്രാക്കാണ് കേട്ടോ. ശ്രീധരൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ടാണ് ഒരു പാട്ട്. ചോട്ടി സി എ ദുനിയ എന്ന് പറയുന്ന ഒരു ട്രാക്കാണ്. അപ്പൊ ശ്രീധരൻ ചേട്ടന് വേണ്ടിയിട്ട് നീ ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് വർഷയാണ്, സാരിക്ക് ഫൽസ. അങ്ങനത്തെ രണ്ട് ഹിന്ദി ട്രാക്കുകൾ എത്താൻ പോകുന്നു. ആ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടും ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ആയില്ല സൈനിങ് ഓഫ്. സ്റ്റുഡിയോ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinetics 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
3: Kia, movement that inspires.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
5: പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലേക്ക് സ്വാഗതം. അഭിരാമിയാണ് കൂടെയുള്ളത്. ഇനിയുള്ള ഒരു മണിക്കൂർ നേരം നമ്മൾ ഒന്നിച്ച് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ പാട്ടുകളൊക്കെ കേട്ട് അങ്ങനെ പോവാൻ പോവാണ്. ഇന്നത്തെ പാട്ടുകളുടെ ഒരു പ്രത്യേകത എന്നുള്ളത്, ചില പാട്ടുകൾ കേൾക്കുമ്പോഴുണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നും, എനിക്ക് ആ ഗ്രാമത്തിൽ ജനിച്ചാൽ മതി, ഇവിടെ എങ്ങും ജനിക്കണ്ടായിരുന്നു, എനിക്ക് അവിടെ പോയി ജനിച്ചാൽ മതിയായിരുന്നു എന്ന്. അങ്ങനെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവില്ലേ? അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ആ ഗ്രാമത്തിൽ ജനിച്ചാൽ മതിയായിരുന്നു, ആ ഗ്രാമത്തിലേക്ക് പോയാൽ മതിയായിരുന്നു, അയ്യോ എന്തൊരു ഗ്രാമഭംഗിയാണ് ആ പാട്ടിൽ, അങ്ങനെയൊക്കെയുള്ള ചില തോന്നലുകൾ നമുക്ക് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഉണ്ടാവാറില്ലേ? ആ ഒരു കണക്ഷൻ ഉണ്ടാവാറില്ലേ? നമ്മൾ ഏത് ടൗണിലാണെങ്കിലും നമ്മുടെ വിരൽ പിടിച്ച് വിളിച്ചുകൊണ്ട് പോയൊരു പച്ച പട്ടണിഞ്ഞ ഗ്രാമത്തിൽ കൊണ്ടുപോയി നമ്മൾ ഇടുന്ന പാട്ടുകൾ. അങ്ങനെ നാടിനെ കുറിച്ചുള്ള പാട്ടുകള്, വീടിനെ കുറിച്ചുള്ള പാട്ടുകള്, ഗ്രാമങ്ങളെ കുറിച്ചുള്ള പാട്ടുകള്, നാടിനെ കുറിച്ചും വീടിനെ കുറിച്ചും ഗ്രാമങ്ങളെ കുറിച്ചും ഒക്കെ ഉള്ളിൽ വല്ലാത്തൊരു കൊതി തോന്നിപ്പിക്കുന്ന പാട്ടുകള്, അത്തരത്തിൽ കൊതി പിടിപ്പിച്ച ചില പാട്ടുകളാണ് ഞാൻ ഇന്ന് എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് എന്നെ കൊതി പിടിപ്പിച്ച പാട്ടുകളാണ്. നമുക്ക് ഒന്നിച്ച് ആ പാട്ടുകൾ കേൾക്കാം. ആദ്യം കൂട്ടത്തിൽ കൊമ്പൻ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന പാട്ടിലേക്കാണ്. ഇടുക്കിയോട് പ്രണയവും ഇടുക്കിക്കാരോട് ലേശവാസുകയും തോന്നിപ്പോകുന്ന അത്ര മനോഹരമായൊരു പാട്ട്. ഇടുക്കിയുടെ മനോഹാരിതയില് ഇത്രയും മികച്ച വരികൾ എഴുതിയ റഫീഖ് അഹമ്മദിനും അതിനൊത്ത രീതിയിൽ സംഗീതം നൽകിയ ബിജി ബാലിനും 1000 അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിലെ

അടുത്ത ഗാനവും ബിജിബാലിന്റെ പാട്ടാണ്. കേരളത്തിലെ പച്ചപ്പ്, മലനിര, ഹരിതാപ ഇതൊക്കെ കാണണമെങ്കിൽ ദാ ഇങ്ങ് പാലക്കാട് തന്നെ വരണം, ഞങ്ങളുടെ സ്വർഗം എന്ന് പാലക്കാടുകാർ പറയും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പാലക്കാടിന്റെ ഭാഗങ്ങളെ ഒപ്പിവെച്ചിട്ടുള്ള

അങ്ങയിലേക്ക് നമ്മളെ കൈകൂട്ടി വിളിക്കുന്ന ഒരു പാട്ടിലേക്കാണ്. ഇനി വിനയൻ എന്ന ഡയറക്ടർ അദ്ദേഹത്തിന്റെ ക്യാമറ കണ്ണുകൾ തുറന്നു വെച്ചിട്ടുള്ളത് ആലപ്പുഴയിലെ കുട്ടനാടിന്റെ മണ്ണിലേക്കാണ്. 2001 പുറത്തിറങ്ങിയ വിനയന്റെ കരുമാടിക്കുട്ടൻ എന്ന സിനിമയിലെ ഗാനം. ദാസേട്ടന്റെ ശബ്ദത്തിൽ മാള അരവിന്ദൻ എന്ന വലിയ നടൻ പാടിയഭിനയിച്ച പാട്ട്. മലയാള തനിമ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനമാണ്. കേരളത്തെ എത്ര മനോഹരമായിട്ടാണ് ഈ പാട്ടില് വർണ്ണിച്ചിട്ടുള്ളത് ശ്രീ യൂസഫ് അലി കെ ജി, കൂടെ മോഹൻ സിത്താരയുടെ മനോഹരമായ സംഗീതം.

പാട്ടും ഭംഗിയാണ്, പാട്ടിലെ ഗ്രാമ ഭംഗി അതിലും ഭംഗിയാണ് എന്ന് തോന്നിപ്പോകുന്ന മറ്റൊരു പാട്ടാണ് 2005 സന്തോഷ് ശിവൻ നമുക്ക് തന്ന ആനന്ദപത്രം എന്ന സിനിമയിലെ ശിവമല്ലിക്കാവിൽ കൂവളം പൂത്തു എന്ന പാട്ട്. കൂവളം പൂത്ത ശിവമല്ലിക്കാവിലേക്ക് നമ്മളെ കൈകൊട്ടി വിളിക്കുന്ന ഒരു പാട്ട് തന്നെയാണ് ഈ പാട്ട് അല്ലേ. ആ കാവിലേക്ക് പോവാനായിട്ട് തോന്നിപ്പിക്കുന്ന പാട്ടാണ്. ചിത്രചേച്ചിയാണ് ആ ശബ്ദത്തിൽ നമ്മളെ ആ കാവിലേക്ക് ക്ഷണിക്കുന്നത്. MG രാധാകൃഷ്ണൻ സാറിന്റെ മ്യൂസിക്, ശ്രീ ഗിരീഷ് പുത്തഞ്ചേരി എന്ന പ്രിയപ്പെട്ട എഴുത്തുകാരന്റെ വരികൾ, കവിത പോലെയുള്ള വരികൾ. 2005 പുറത്തിറങ്ങിയ അനന്തപത്രം എന്ന സിനിമയിലെ പാട്ട്.

ചിത്രശേഷി പാടിയ പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി വരുന്ന നെക്സ്റ്റ് ഓൺ ദ ലിസ്റ്റും ചിത്രശേഷിയുടെ തന്നെ മറ്റൊരു പാട്ടാണ്. നാട്ടുഗ്രാമങ്ങളുടെ സൗന്ദര്യം വിളിച്ചോതുന്ന അവസേപ്പച്ചന്റെ സംഗീതം, ഗ്രാമീണതയുടെ ഭംഗി ഒപ്പിയെടുത്ത പ്രിയദർശന്റെ മാജിക്കൽ ഫ്രെയിംസ്. ഇതിലെ ഓരോ വരെയും കേരളത്തെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് തോന്നും. അത് ഏത് ഗ്രാമമാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ഭംഗിയായിട്ട് എഴുതിയിട്ടുള്ളതാണ്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ചിത്രചേച്ചിയുടെ ആലാപനം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. 99 പുറത്തിറങ്ങിയ മേഘം എന്ന സിനിമ പാട്ടുകളുടെ കൂടി സിനിമയായിരുന്നു. ഇഷ്ടം പോലെ പാട്ടുകൾ, നല്ല നല്ല പാട്ടുകൾ, പ്രിയദർശന്റെ ഭംഗിയുള്ള ഫ്രെയിംസ്, ഗിരീഷ് പുത്തഞ്ചേരി ഔസപ്പച്ചൻ ടീമിന്റെ മനോഹരമായ സംഗീതം, ചിത്രചേച്ചിയുടെ തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും, തൊഴുകയ്യാൽ നിറയണം മല.

1989 സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഒരു പാവം ബസ്സു മുതലാളിയുടെ കഥ പറഞ്ഞ സിനിമ. വർഷങ്ങളോളം ആ ബസ് ഒരേ റൂട്ടിൽ ഓടിയാലും എന്നും മലയാളികൾ ആ ബസ്സിൽ കയറാനുണ്ടാവും. അത്രയ്ക്ക് മനോഹരമാണ്, നിഷ്കളങ്കമാണ് ആ ഒരു സിനിമയും ആ സിനിമയിലെ നായകനും ആ സിനിമയിലെ ഈ പാട്ടും എന്നുള്ളതാണ്. നന്ദുണി പാട്ടാളി പാണൻ വരുമ്പോൾ പാണിരുളും പാടലമം കതിരി കവിഞ്ഞ് കൈതപ്പത്തിന്റെ വരികൾ മലയാളത്തിലെ എവർഗ്രീൻ ഹിറ്റുകളിൽ ഒന്നാണ് ഈ ഒരു പാട്ടും ഈ സിനിമയും. ലാലേട്ടനും സത്യനന്ദിക്കാടും ചേർന്നപ്പോഴൊക്കെ നമുക്ക് ലഭിച്ചത് ക്ലാസിക്കുകളാണല്ലേ. ലാലേട്ടനെ ശരിക്കും ഒരു ഫാമിലി ഓഡിയൻസിന് ഇഷ്ട നടനാക്കിയതിലേറെ പങ്കും സത്യനന്ദിക്കാടിന് അവകാശപ്പെട്ടതാണ്, അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ തന്നെയാണ്. പിന്നെ നമ്മുടെ സ്വന്തം ജോൺസൺ മാഷിന്റെ മണ്ണിന്റെ മണമുള്ള നിഷ്കളങ്കമായ സംഗീതം, കൈതപ്രത്തിന്റെ വരികൾ, ദാസേട്ടന്റെ ശബ്ദത്തിൽ വരവേൽപ്പെന്ന സിനിമയിലെ പാട്ട് കേൾക്കാം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

ഗ്രാമത്തിൽ ജീവിച്ചാൽ മതി എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന കൊതിപ്പിക്കുന്ന ഗ്രാമങ്ങളെ കുറിച്ചുള്ള പാട്ടുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ. 1998 എ കെ ലോഹിതദാസ് സംവിധാനം ചെയ്ത കന്മദം എന്ന സിനിമയിലെ പാട്ടിലേക്കാണ്. കസവാടകൾ ഞൊറി ചാർത്തിയ പുഴയുള്ളൊരു ഗ്രാമം, ആ ഗ്രാമത്തിലേക്കാണ് ദാ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ്, രവീന്ദ്രൻ മാസ്റ്റർ ശുദ്ധ സാവേരി എന്ന രാഗത്തിൽ നമുക്ക് ചിട്ടപ്പെടുത്തി തന്ന പാട്ട് രാധിക തിലകും എം ജി ശ്രീകുമാറും ചേർന്ന് പാടി.

1996 കമലിന്റെ ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വീണ്ടും ഗ്രാമങ്ങളെ കുറിച്ച് എഴുതുകയാണ്. ഓരോ പാട്ടുകളും നമ്മളെ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി എഴുതി എഴുതി ഗ്രാമങ്ങളെ കുറിച്ച് ഇനി എന്ത് എഴുതാനാ എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് അടുത്തൊരു പുതിയ സാധനം നമുക്ക് തരുന്നത്. ഇതിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത്, നാഴിയിൽ മുളനാഴിയിൽ ഗ്രാമം നന്മ മാത്രം അളക്കുന്നു. നന്മ മാത്രം ആ മുളനാഴിയിൽ അളക്കുന്ന ഗ്രാമത്തിലേക്ക് പോവാനായിട്ട് ആരാണ് കൊതിക്കാത്തത്, അല്ലെ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? ചിത്രചേച്ചിയും ദാസേട്ടനും ചേർന്ന് പാടിയിട്ടുള്ള ഒരു ഡുവറ്റ് സോങ് ആണിത്. രണ്ടിന്റെയും സോളോ വേർഷൻസും ഉണ്ട്. മ്യൂസിക് ചെയ്തിട്ടുള്ളത് ജോൺസൺ മാസ്റ്റർ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ്.

ജീവിതത്തിലേക്കും കുട്ടിക്കാലത്തിലേക്കും ഒക്കെ നമ്മളെ കൈപിടിച്ചു കൊണ്ടുവന്നൊരു പാട്ടാണ്. ഈ പാട്ട് വരികൾ എഴുതിയിട്ടുള്ളത് ശ്രീ യൂസഫ് അലി കേച്ചേരി, പി ജി രവീന്ദ്രനാഥിന്റെ ഈണമാണ്, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിന്റെ ഈണം. നീലാംബരി എന്ന രാഗത്തിൽ അദ്ദേഹം ചിട്ടപ്പെടുത്തിയ സ്നേഹം എന്ന ബോവിയിലെ സ്നേഹമുള്ളൊരു പാട്ട് ദാസേട്ടന്റെ ശബ്ദത്തിൽ.

ചില പാട്ടുകൾ അങ്ങനെയാണ്. നമ്മൾ ഏത് ടൗണിലാണെങ്കിലും നഗരത്തിൻ്റെ ഏത് തിരക്കിലാണെങ്കിലും തിക്കുമുട്ടലിലാണെങ്കിലും നമ്മളെ കൈകൊട്ടി വിളിച്ച് അല്ലെങ്കിൽ ഒന്ന് ഒന്ന് തൊട്ട് വിളിച്ച് നമ്മുടെ വിരല് പിടിച്ച് വിളിച്ചോണ്ട് പോയി ആ പച്ചപ്പട്ടണിഞ്ഞ ഗ്രാമത്തിൻ്റെ നടുവിൽ കൊണ്ടുപോയിടും. അങ്ങനെ തോന്നിയിട്ടുള്ള ചില പാട്ടുകൾ മാത്രമാണ് ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ ഞാൻ നിങ്ങളൊത്ത് കേട്ട് കഴിഞ്ഞത്. ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എനിക്കും ആ ഗ്രാമത്തിൽ ജനിച്ചാൽ മതി, അയ്യോ എന്തൊരു ഭംഗിയുള്ള ഗ്രാമം എന്നുള്ള തോന്നലാണ്. അങ്ങനെ തോന്നിയിട്ടുള്ള ചില പാട്ടുകളും നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനിയും പാട്ടുകൾ ഉണ്ടാവാം, പക്ഷേ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുടെ സമയം ദാ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പാട്ടുകളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കാതോരം ചേരും വരേക്കും കേട്ടുകൊണ്ടേയിരിക്കും അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലോകനിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159400024786. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
3: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
4: Kia, movement that inspires.
5: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
4: Kia, movement that inspires.
6: House music on like that.

0: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connects 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
1: Kia. Movement that inspires.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
3: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളിയാഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
4: APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലേക്ക് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി NRI സീറ്റുകളിലേക്കും കീമിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് സീറ്റുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9188905359.
2: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണാവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 May മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
5: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
1: Kia, movement that inspires.
6: Guest room, with your favorite wine. പ്രതിഭകളുടെ അതിഥികളാകുന്നു.
7: യാത്ര ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതിപ്പോൾ പല മീഡിയം ഓഫ് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ട്രെയിൻ യൂസ് ചെയ്യാം, ഫ്ലൈറ്റ് യൂസ് ചെയ്യാം, ബൈക്ക് യൂസ് ചെയ്യാം, ബസ് യൂസ് ചെയ്യാം, സൈക്കിൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. സൈക്കിളിൽ കാശ്മീർ വരെ യാത്ര പോയിട്ടുള്ള യാത്രികരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലുടനീളം യാത്ര ചെയ്യാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും എല്ലാവർക്കും. കേരളം മുഴുവൻ കാണണം, എല്ലാ ജില്ലകളും കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. എല്ലാ ജില്ലകളിലേക്കും പല പല മീഡിയം ഓഫ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാം. സൈക്കിളിൽ കേരളം മൊത്തം യാത്ര ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. കേരളത്തിൽ എല്ലാ റോഡുകളും അത്ര നല്ലതൊന്നും അല്ലല്ലോ, കുറച്ച് മോശം റോഡുകളൊക്കെ ഉണ്ട്. സൈക്കിളിൽ ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഫാമിലി ആയിട്ട് സൈക്കിളിൽ കേരളം മൊത്തം കറങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിലേറെ ടാസ്ക്കായിട്ടുള്ളൊരു പരിപാടിയാണ്. ആ ഒരു ടാസ്ക്, ആ ഒരു ഗംഭീരമായ ടാസ്ക്കുമായിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു ഫാമിലിയാണ് ഇന്നത്തെ ഗസ്റ്റ് റൂമിലൂടെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത്. വെൽക്കം ടു ഗസ്റ്റ് റൂം, ദിസ് ഇസ് RJ സുനിൽ. എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു ആഷിക്കൻ വർദ്ധ. വെൽക്കം.
8: താങ്ക് യു.
7: സൈക്കിളിൽ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് 6 ഡിസ്ട്രിക്ട് പിന്നിട്ട് 6th ഡിസ്ട്രിക്റ്റിലേക്ക് എത്തി, പാലക്കാട്ടേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ? ആദ്യം ചോദിക്കാനുള്ളത്, എങ്ങനെയുണ്ട് ഞങ്ങളുടെ പാലക്കാട്?
8: പാലക്കാടിന്റെ ചൂട് മാത്രം മാറ്റി, അടിപൊളിയാണ്.
9: ചൂട് വെച്ചതായിട്ടൊരു ഹെഡ്‌വിൻഡ് ഉണ്ട്.
8: നമുക്ക് സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോ അത് ചെറിയൊരു ബുദ്ധിമുട്ട്, ബാക്കിയെല്ലാം അടിപൊളിയാണ്. ഇവിടെ ആളുകളാണെങ്കിലും നല്ല സപ്പോർട്ടാണ്.
7: ഓക്കെ, മക്കളെ ഒന്ന് പരിചയപ്പെടുത്തോ.
8: ഇവന് ആര്യൻ, ആര്യൻ അർഷ്, അവന് കാഹിർ.
7: ഓക്കെ, അപ്പൊ ഈ നാലു പേരുമായിട്ട് കേരളം മൊത്തം കറങ്ങാനായിട്ട് അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ ഇൻസ്പിറേഷൻ?
8: ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാളും യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ ഒരുപാട് രീതിയിൽ നമ്മൾ യാത്ര ചെയ്യലുണ്ട്. സൈക്ലിംഗ് ഇവര് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 5 വർഷമായി, 2 വർഷമായിട്ട് ഞാനും സൈക്ലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു യാത്ര ചെയ്യണം എന്നുള്ളത് നമ്മളൊരു ആഗ്രഹമാണ്. അപ്പൊ ആ ഒരു യാത്രയിൽ ഇവരെയും കൂടി ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു യാത്ര കണ്ടക്ട് ചെയ്തത്. അത്
7: ഇതൊരു ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല, കാരണം ഈ ഒരു 14 ഡിസ്ട്രിക്ട് കവർ ചെയ്യണമെങ്കിൽ ഇപ്പൊ തുടങ്ങിയിട്ട് 1.5 മാസമായെന്ന് പറഞ്ഞു. ഇനിയും 1.5 മാസം കഴിഞ്ഞാലായിരിക്കും ചിലപ്പോ ഈ 14 ജില്ലയും കറങ്ങി തിരികെ വരിക അല്ലെ. അപ്പൊ ഈ ഒരു 3 മാസത്തോളം ഇങ്ങനെ പുറത്ത് സൈക്കിളിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം.
8: നമുക്ക് ഒറ്റക്കാണെങ്കിൽ പോലും നമുക്കത് ഭയങ്കര കുട്ടികളെ വെച്ചിട്ട് ഇവര് പിന്നെ ഭയങ്കര കംഫർട്ടാണ് കുട്ടികള് റൈഡിൽ എൻജോയ് ചെയ്യണ്ട്. ഓരോ സ്ഥലങ്ങളിൽ
9: എത്തുമ്പോഴും
8: കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്.
7: ഓക്കെ, എങ്ങനെയായിരുന്നു ഇതിന്റെ സ്റ്റാർട്ടിങ് പ്രിപ്പറേഷൻ? കാരണം രണ്ടുപേരും ജോലിയുള്ളവരായിരുന്നു, ഇപ്പൊ ജോലി റിസൈൻ ചെയ്തിരിക്കുകയാണ്. ജോലി ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു പരിപാടിയുടെ ഇറങ്ങാൻ പറ്റില്ല. ഒരു 4 ദിവസം അടുപ്പിച്ച് ലീവ് എടുക്കാനൊന്നും പറ്റില്ല. അപ്പോ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷനും സ്റ്റാർട്ടിംഗ്?
8: നമ്മളിപ്പോ ഏകദേശം 1 വർഷമായി ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ട്. അപ്പൊ നമ്മള് രണ്ടാളും പ്രാക്ടീസ് ചെയ്യലുണ്ടായിരുന്നു. പിന്നെ ഈ ഇങ്ങനെ ഒരു ഫാമിലി ആയിട്ട് സൈക്ലിംഗ് ചെയ്യല് നമ്മളവിടെ ഒന്നും കോമൺ അല്ല, അതുകൊണ്ട് തന്നെ ആർക്കും ഇതിനെ പറ്റി ഒരു അറിവ് ഉണ്ടായില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ്സ് ആക്കി എടുക്കാൻ തന്നെ അത്യാവശ്യം ടൈം എടുത്തു. നമ്മള് പിന്നെ സൈക്കിൾ കണക്ട് ചെയ്തിട്ടുള്ള സാധനം, മോന്റെ ബാക്കിലുള്ള ചെയർ, അതെല്ലാം നമ്മൾ പുറത്തുനിന്നാണ് ഇമ്പോർട്ട് ചെയ്ത്. അപ്പൊ അതിനൊക്കെ അത്യാവശ്യം നമുക്ക് സമയം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്യാരി ചെയ്യണം ഇത്രയും സമയം. അപ്പോ അതൊക്കെ നമുക്ക് ഒരു ഏകദേശം 1 വർഷം എടുത്തു ഇങ്ങനെ സെറ്റാക്കി എടുക്കാൻ. പിന്നെ നമ്മള് ഇങ്ങനെ ഒരു യാത്ര ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് 1 മാസം 2 മാസം നമുക്ക് എങ്ങനെ ഒരു ലീവ് കിട്ടൂല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ജോലി മാറ്റി വെച്ചിട്ട് ഈ ഒരു യാത്ര ചെയ്യാന്നുള്ള ഒരു തീരുമാനം എടുത്തത്.
7: ഇപ്പൊ ഈ ഒരു ഫിനാൻഷ്യൽ ബാക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ടാണോ ഇറങ്ങിയിരിക്കുന്നത്?
8: അങ്ങനെയല്ല, ഞങ്ങൾ അന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യാതെ നമുക്ക് യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല എന്നറിയുന്നത്. അതുകൊണ്ട് നമ്മള് പോകുന്ന വഴിയിൽ നമ്മളൊരു ചെറിയ പെർഫ്യൂമൊക്കെ സെയിൽ ചെയ്തിട്ട് നമ്മൾ യാത്ര ചെയ്ത് പോകുന്നത്. അപ്പൊ അതാണ് നമ്മളെ ഒരു മെയിൻ, നമ്മളെ ഒരു ട്രാവൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം.
7: പെർഫ്യൂം സെയിൽ ചെയ്തുകൊണ്ട് യാത്ര,
8: നമ്മൾ ആളുകളൊക്കെ കൂടുന്ന സ്ഥലങ്ങളിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ സെയിൽ ചെയ്യും. അപ്പോ ചെറിയ എമൗണ്ടിൽ നമ്മൾ പെർഫ്യൂം സെയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് നമ്മളെ മേടിച്ച് സപ്പോർട്ട് ചെയ്യാനും
9: പറ്റുന്നുണ്ട്. അതാണ് ആവശ്യമില്ലെങ്കിലും
8: നമ്മള് മെയിൻ ആയിട്ട് കാലിക്കറ്റ് ആണ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു യാത്രയിൽ കുറച്ച് കൂടുതൽ നിന്നിട്ടുണ്ടായിരുന്നു കാലിക്കറ്റ്. അവിടെ ബീച്ചിലാവുമ്പോ ഓപ്പൺ സ്പേസ് ആണ്, ഒരുപാട് ആൾക്കാരുണ്ടാവും.
9: അവിടെ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ
8: നോക്കിട്ട് നമ്മള് എല്ലാ ജില്ലയിലും സെയിൽ ചെയ്തിട്ടുണ്ട്.
7: നമ്മള് ഇതിനോടൊപ്പം യാത്ര ചെയ്യുമ്പോ നമ്മള് മാത്രം പോരല്ലോ, നമുക്ക് വേണ്ട ഭക്ഷണം വേണം, വസ്ത്രം വേണം, കുട്ടികളുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം. ഇതൊക്കെ എങ്ങനെയാണ് ക്യാരി ചെയ്യുന്നത് ഈ ഒരു കുഞ്ഞു സൈക്കിളിൽ?
9: ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അതില്, ഫ്രണ്ടിലും പുറകിലും ആണെങ്കിലും രണ്ട് സൈക്കിളിലും അത്യാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കെയർ ചെയ്യുന്നത്.
8: ഡ്രസ് കുട്ടികളുള്ളതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് കൂടുതൽ ഡ്രസ്സ് കരുതുന്നുണ്ട്. പിന്നെ നമ്മളെടുത്ത് കുക്ക് ചെയ്യാനുള്ളതും അതേപോലെ തന്നെ നമുക്ക് ഉറങ്ങാൻ ടെന്റും ഫോമും കാര്യങ്ങളും എല്ലാം നമ്മളെ കയ്യിലുണ്ട്. ഇതൊക്കെ നമ്മള് സൈക്കിളിൽ ക്യാരി ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് റൂം എടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് ടെന്റ് അടിക്കാൻ സ്പേസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ അധികം ടെന്റ് അടിച്ച് നിൽക്കാറുണ്ട്. പിന്നെ ഫുഡ് കുക്ക് ചെയ്യാനുള്ള ഐറ്റംസ് ഉണ്ട്. അപ്പൊ എപ്പോഴും നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റലില്ല. നമ്മള് റൈഡ് ചെയ്ത് ക്ഷീണിച്ച് കഴിഞ്ഞാല് നമുക്ക് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. പക്ഷെ കുക്ക് ചെയ്യാൻ അരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.
9: ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ആ ലൊക്കേഷനിൽ നമ്മൾ മേടിച്ചിട്ട് അങ്ങനെ കുക്കിംഗ്
8: ചെറിയ രീതിയിലൊക്കെ. അധികം നമ്മൾ ഹോട്ടലിൽ തന്നെ കഴിക്കല് മെയിൻ ഫുഡൊക്കെ. അത് നമ്മള്
9: ഒരുപാട് ദൂരങ്ങൾ കവർ ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ആ കുക്കിംഗ് ഒക്കെ മാറ്റി വെച്ചിട്ട് അതേപോലെ ഹോട്ടലിനെ ആശ്രയിക്കാണ് ചെയ്യാറ്.
7: ഓക്കെ, അല്ലാത്തൊരു ടാസ്ക് ആണല്ലേ
9: അഡ്വഞ്ചർ.
8: ടാസ്ക് ആണ്, അതൊരു രസമാണ്.
7: രസമാണ്. ഫാമിലിയായി സൈക്കിളിൽ കേരളം ചുറ്റിക്കൊണ്ടിരിക്കുന്ന വർദ്ധയും ആശിക്കിനെയുമാണ് നമ്മൾ ഇന്ന് ഗസ്റ്റ് റൂമിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: സ്പോർട്സ് റൂം വിത്ത് ഓൾ ഫേവറേറ്റ് വൈൻ പ്രതിഭകളുടെ അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക്. ഗസ്റ്റ് റൂം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വർദ്ധയും ആശിക്കുമാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്.
2: എന്താണ് ഈ ഒന്നര മാസത്തെ ട്രാവലിംഗിൽ പഠിച്ച പാഠങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട്? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ നെഗറ്റീവായിട്ട് പറയല്ല, വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയ നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
3: ഇല്ല, അങ്ങനെ വേണ്ടായിരുന്നു തോന്നിയിട്ടില്ല. നമ്മള് കൊറേ പഠിച്ചു നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്.
4: അതെങ്ങനെ കണ്ടിന്യൂ ചെയ്യാന്ന് ചോദിച്ച് കൊറേ ക്വസ്റ്റ്യൻ മാർക്കായിട്ടുള്ള സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടായില്ല.
3: എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോ നമ്മളെങ്ങനെ ഓവർകം ചെയ്യുന്നുള്ളത് ആലോചിക്കാൻ അല്ലാതെ ഇത് നിർത്തണം എന്നുള്ളത് നമുക്ക് തോന്നിയിട്ടില്ല.
4: ഒന്ന് രണ്ട് പ്രാവശ്യം സൈക്കിള് ഇങ്ങനെ കംപ്ലൈന്റ് ആയി വന്നപ്പോ അതിന്റെ നമ്മള് പുറത്തുനിന്ന് ഇറക്കിയ ഒരു ടാൻഡം ഉണ്ടായിരുന്നു. അത് നമ്മളെ റോഡിന് അത്ര കംഫർട്ട് അല്ല ആയിരുന്നു. അപ്പൊ പിന്നെ അത് ഇങ്ങനെ കംപ്ലൈന്റ് വന്നപ്പോ ഒന്ന് രണ്ട് പ്രാവശ്യം അതിന് ടെൻഷൻഡ് ആയി നിന്നിണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ ഞങ്ങളിങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തി ആ സമയം വരെ ഞങ്ങളിങ്ങനെ നിന്നിട്ട് കുറ്റിയേണ്ട സമയമായിരുന്നു അതൊക്കെ ശരിക്കും. പക്ഷെ ഞങ്ങൾ അത് എൻജോയ് ചെയ്തിട്ട് അത് അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയായിരുന്നു ശരിക്കും.
2: ഓക്കെ, നിങ്ങൾ എങ്ങാണ്? പക്ഷെ മോൻ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അപ്പൊ അവനും ഇത്രയും ദൂരം സൈക്കിൾ ചവിട്ടുക എന്ന് പറയുന്നത്
3: അതാണെങ്കിൽ ഭയങ്കര സന്തോഷം. മോനെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അറിയുമ്പോൾ ഞമ്മളത് ഒരു പ്ലാൻ എടുത്തു. അവർക്ക് ഇത് അറിയില്ലല്ലോ എത്ര ടാസ്ക് ആണെന്നുള്ളത് നമ്മളെ പോലെ. പക്ഷെ ഓരത് ഭയങ്കര അടിപൊളിയായിട്ട് ഇവനൊക്കെ പ്രത്യേകിച്ച് നമ്മള് താരുമ്പോഴും കൂടി നമുക്ക് അതും കൂടി അത്രയും കൂടി
4: പോകും. ശരിക്കും അവരാണ് എൻജോയ് ചെയ്യണതും ആസ്വദിക്കണതും അവരാണ്. യാത്ര നമ്മള് കണ്ടിന്യൂസിൽ ഇന്ന് റൈഡ് ചെയ്യുന്നില്ല എന്ന് പറയണമെങ്കിൽ അവരാണ് ഇൻട്രസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ട് അവര് എന്ന് ചെയ്യാം യാത്ര ചെയ്യാന്ന് അവര് ഒരു താല്പര്യം കൊണ്ടാണ് ഞങ്ങളെങ്ങനെ മുന്നോട്ട് പോകുന്നത്. അവർ കംഫർട്ട് അല്ലെങ്കിൽ നമ്മളും ബുദ്ധിമുട്ടായനെ.
2: ഓക്കെ, ഈ ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഈ യാത്ര തുടങ്ങുന്നു പറഞ്ഞപ്പോഴേ?
3: നമ്മള് കൂടുതൽ ആൾക്കാരൊന്നും ഈ ഒരു യാത്ര അറിയിച്ചിട്ടുണ്ടായില്ലേ. പൊതുവെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരു യാത്ര ചെയ്യുമ്പോ എല്ലാവരും ഒരു ഫ്ലാഗ് ഓഫ് ഒക്കെ ചെയ്ത് അങ്ങനെയുള്ള യാത്ര ചെയ്യും. നമ്മള് സത്യം പറയാച്ച് നമ്മളൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു വർഷത്തോളായി ഇതിനു വേണ്ടി നിക്കണ്. പക്ഷെ നമ്മളന്ന് യാത്ര ചെയ്യേണ്ട തലേന്ന് ഓരോ വീട്ടില് സപ്പോർട്ടാണ്. ഓരോ ഫാദറും മദറൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. എന്റെ വീട്ടില് സത്യം പറയാച്ച് ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നത് ഞാൻ അറിയിച്ചിട്ടേ ഉണ്ടായില്ല. നമ്മൾ അവിടെ അങ്ങനെ സപ്പോർട്ട് ചെയ്യൂല. നമ്മള് അടുത്ത് ചെയ്യേണ്ടെന്നേ പറയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു യാത്ര തുടങ്ങിയിട്ട് പറയാന്നാ വിചാരിച്ചിരുന്നത്. അപ്പൊ തുടക്കത്തിൽ നമ്മളങ്ങനെ ആരെയും അറിയിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊരു അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മള് റൈഡ് ഇറങ്ങിയതിന് ശേഷമാണ് എല്ലാരും അറിയുന്നത് നമ്മളിങ്ങനെ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത്.
2: സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ടല്ലോ, എങ്ങനെയാണ് റെസ്പോൺസ്? നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ?
3: കൂടുതലും പോസിറ്റീവ് ആണ്. എന്തിനും നെഗറ്റീവ്
4: നെഗറ്റീവ് ആണ്. പോസിറ്റീവ് ആണ്.
3: ഒരു യാത്ര ആകുമ്പോ എല്ലാ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നെഗറ്റീവ് ഉണ്ടാവുമല്ലോ. നെഗറ്റീവ് കുറവാ. കോമൺ ആയിട്ടും എല്ലാരും യാത്രയെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോ നമുക്ക് സന്തോഷമാണെന്ന് അധികം എല്ലാരും പറയണത്.
2: ഓക്കെ, ഇപ്പൊ ആറ് ഡിസ്ട്രിക്ട് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഓരോ ഡിസ്ട്രിക്റ്റിൽ പോകുമ്പോ അവിടെ എത്ര സമയമാണ് സ്പെൻഡ് ചെയ്യുക? ഏതൊക്കെ സ്ഥലങ്ങളിൽ നമ്മൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തിട്ട് പോകാറാണോ പതിവ്?
3: അല്ല, നമ്മള് ഇന്ന ഇപ്പോ പാലക്കാട്ടേക്ക് വരാന്നുള്ളത് പ്ലാൻ ചെയ്യുന്നല്ലാതെ പാലക്കാട് നമ്മൾ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊന്നും ചെയ്യുന്നില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറെ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ സൈക്ലിംഗ് ക്ലബായിട്ടും അങ്ങനെ കുറെ ആൾക്കാർ നമ്മളെ കണക്ട് ചെയ്യലുണ്ട്. ഇപ്പൊ ഞാൻ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ നമ്മൾ നാളെ എവിടെ പോകണമെന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. അപ്പൊ അവിടെ കുറെ നമുക്ക് വിസിറ്റ് ചെയ്യേണ്ട സ്പോട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ അതിനനുസരിച്ചാണ് നമ്മൾ റൈഡ് ചെയ്ത് പോകുന്നത്.
4: സൈക്ലിംഗ് ക്ലബ് ആളുകൾ

0: പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വരുമ്പോ അവരുടെ രീതിയിലൂടെയാണ് ഞങ്ങൾ പിന്നെ ഓരോ സ്ഥലങ്ങൾ കാണാ, അവിടെ സ്ഥലങ്ങൾ സന്ദർശിക്കുക, താമസിക്കുക, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
1: ഗസ്റ്റ് റൂമിൽ ഇനിയൊരു ബ്രേക്ക് ആണ്.

0: റൂം. ഇപ്പോൾ ഫേവറേറ്റ് വൈൻ പ്രതിഭകളുടെ അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക്. വർദ്ധയും ആശിക്കുമാണ് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് റൂമിലുള്ളത്. ഫാമിലി ആയിട്ട് കേരളം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർ. അവരോട് ബാക്കി വിശേഷങ്ങൾ ചോദിച്ചാലോ.
2: ഇപ്പൊ ഈ ആറോളം ഡിസ്ട്രിക്ട് കവർ ചെയ്തല്ലോ, വളരെ സ്നേഹസമ്പന്നരായിട്ടുള്ള ഡിസ്ട്രിക്ട് ഏതായിരുന്നു കണ്ടതിൽ?
3: കണ്ടതിൽ അങ്ങനെ ചോദിച്ചാൽ എല്ലായിടത്തും നമുക്ക് അത്യാവശ്യം സപ്പോർട്ട്
4: കിട്ടിയിട്ടുണ്ട്.
3: അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ നട്ടിച്ച വയനാടാ സത്യം പറയാച്ചാല്. നമ്മള് വയനാട് ഒരു പ്രതീക്ഷയില്ലാതെ ആ ചുരം കയറുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക്
4: ഉണ്ടായിരുന്നു. ചുരം കയറുമ്പോഴൊക്കെ സൈക്കിളിൽ
3: അത് തന്നെ ഒരു ടാസ്ക് അത് മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ നമ്മളവിടെ ഉള്ള ഒരുപാട് ആൾക്കാരെ നമ്മളെ കോണ്ടാക്ട് ചെയ്യൊക്കെ ചെയ്ത് നമുക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഭയങ്കര സന്തോഷമായി. അവിടെ ഇങ്ങനെ സത്യം പറഞ്ഞാല് ഒന്നാമത് ആ ചുരം കയറി എത്തിന്റെ എക്സൈറ്റ്മെന്റും കൂടി ആയിട്ടാവും. അപ്പൊ ഒന്നും കൂടി
4: മുന്നേ കണ്ണൂരായിരുന്നു, തലശ്ശേരി ഭാഗം, അതേപോലെ മുഴപ്പിലങ്ങാട്, കണ്ണന്നൂര്, മൊത്തത്തില് സപ്പോർട്ടായിരുന്നു. കാസർഗോഡ് വരെ
3: നമ്മൾ റോഡിൽ പോകുമ്പോ തന്നെ ആൾക്കാർ നിർത്തിയിട്ട് നമ്മളടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടും അന്വേഷിച്ചിട്ടും നല്ല സപ്പോർട്ടാണ് മൊത്തത്തില്.
4: അതിനുശേഷം പിന്നെ വയനാടായിരുന്നു, ഇപ്പൊ പാലക്കാട് ഞങ്ങൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
2: ഓക്കേ, ഏറ്റവും മോശം എക്സ്പീരിയൻസ് ഒക്കെ എവിടെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ?
3: യാത്രന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ
4: എല്ലായിടത്തും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പിന്നെ കാലിക്കറ്റ് വെച്ച് ഇതേപോലെ ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു.
3: മോന്റെ സൈക്കിൾമേ കേറി ഇരുന്നിട്ട് അത് വെയിറ്റ് കൂടുതൽ പറ്റൂല. സൈക്കിൾ
4: നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, പിന്നെ കണ്ടിന്യൂ ടാൻഡം എന്നാണ് അതിന് പറയാ. അപ്പൊ അത് ബെൻഡായിട്ട് ഞങ്ങൾ യാത്ര മുന്നോട്ട് പോകണോ എന്നുള്ളൊരു ചോദിച്ചിന്.
3: ഞങ്ങൾ ടെൻഷൻ അടിച്ച് ബീച്ചിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കുറച്ച് രണ്ടു
4: മൂന്നാല് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ മോൻ ഉറങ്ങുന്ന സമയത്ത് ഞാൻ മോനും വൈഫും കൂടി അവിടെ അങ്ങനെ ഇരിക്കണ്ടായിരുന്നു. ഞാനും ഇവനും കൂടി പെർഫ്യൂം സെയിൽ ചെയ്യാൻ വേണ്ടി അപ്പുറത്ത് വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ സെയിൽ ചെയ്ത് വരുന്ന സമയത്ത് കുറച്ച് കോളേജ് പിള്ളേർ ബോയ്സ് ആൻഡ് ഗേൾസ് വന്നിട്ട് സൈക്കിളിൽ കയറിയിരിക്കുക, മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആ തെണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആളെ കൊണ്ട് ചവിട്ടി ഇങ്ങനെ ഇരുന്നുണ്ടായിരുന്നു. അപ്പോ
3: നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായാൽ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോ അവരടുത്ത് നമ്മൾ ഇതേപോലെ മോന്റെ സൈക്കിൾ അങ്ങനെ വെയിറ്റ് പാടില്ല നീക്കാൻ പറഞ്ഞപ്പോ അവർക്ക് ഇഷ്ടായില്ല. അവര്
4: അത്യാവശ്യം ഡ്രിങ്ക് ആയിരുന്നു, ഡ്രിങ്ക് ആയിരുന്നു, സ്മെല്ല് അറിയാം. പിന്നെ വേറെ ഡ്രഗ് കാര്യങ്ങൾ ഉപയോഗിച്ചാൽ എനിക്ക് അറിയില്ല. സാധാരണ അത് സ്വഭാവം ഡ്രിങ്ക് ആൾക്കാരുടെ സ്വഭാവം നമുക്ക് അറിയാലോ. പക്ഷെ അതും കൂടെ
3: ഭയങ്കര മോശമായിട്ട് ബിഹേവ്
4: ചെയ്യുന്നു. ഗേൾസ് ഓൾസോ ഭയങ്കരമായിട്ട് നമ്മളെ
3: ഫാമിലി ആണെന്നും നോക്കാതെ നമ്മളെ നേരത്ത് കയറിയാണ്
4: കയ്യില് മോന് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതൊന്നും അവർക്ക് വിഷയമാവണില്ല. അവരോട് കുറച്ച് സംസാരമായി, പിന്നെ അവിടുത്തെ നാട്ടുകാരൊക്കെ ഇടപെട്ടിട്ടാണ് അത് സോൾവ് ചെയ്ത്. അങ്ങനെ അതൊരു വല്ലാത്തൊരു വിഷമം തോന്നിയത്,
3: സങ്കടം തോന്നി. കാരണം എല്ലാരും സപ്പോർട്ട് ചെയ്യല്ലോ. പിന്നെ ആ ഏജിലുള്ള ആൾക്കാർ പ്രത്യേകിച്ച് നമ്മളെ സപ്പോർട്ട്
4: ചെയ്യാൻ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്ത്.
3: അതിന്റെ ഇടയിൽ ഇങ്ങനെ ആൾക്കാർ ചെയ്തപ്പോ നമുക്ക് ഓരോട് ദേഷ്യമില്ല.
4: എന്താ പുതിയ യൂത്തിന്റെ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ സാധാരണ സങ്കടമാണ് തോന്നുന്നുണ്ടായിരുന്നത്. അഡ്വഞ്ചർ യാതൊരു ചെയ്യായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഒരു ചോദിച്ചിട്ടായി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ആരെങ്കിലും ഒരു സഹായം കിട്ടുമോ അങ്ങനെയൊക്കെ ഉള്ള ഒരു മെന്റാലിറ്റിയിലായിരുന്നു ഞങ്ങളവിടെ കടന്നുപോയിട്ട് നിൽക്കുമ്പോൾ. അപ്പൊ ഇങ്ങനൊരു കാഴ്ച കൊണ്ട് ഞാനും മോനും അവിടുന്ന് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ അവിടെ നിന്ന് പറയണുണ്ട് അങ്ങനെ ചെയ്യരുത് കാണാൻ നിൽക്കുമ്പോ. അപ്പൊ അവരത് നെവർ മൈൻഡ് ആണ്. ഒരാള് മോന്റെ സൈക്കിളിൽ കയറിയിരിക്കുന്നുണ്ട്. ആ ഇൻസിഡന്റ് ഭയങ്കരമായിട്ട് സങ്കടമാക്കിയ ഒരു സംഭവമായിരുന്നു. പിന്നെ അവര് നാട്ടുകാരൊക്കെ ഇടപെട്ടിട്ടാണ് അത് അങ്ങനെ സോൾവ് ആക്കി പോയത്. ഞങ്ങളെ എല്ലാരും നല്ല സപ്പോർട്ടിങ് ഇതിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ സപ്പോർട്ടീവ് അല്ലാതെ ലൈരിയുടെ പേരിൽ ഇങ്ങനെ വന്നപ്പോ ഒരു സങ്കടം.
3: മൊത്തത്തിൽ നമുക്ക് ഒരു യാത്രന്റെ ഇടയിൽ ഒരു മെയിൻ വെല്ലുവിളി എന്ന് പറയുന്ന ഈ ഒരു സാധനമാണ്. ഇതിന്റെ ഒരു ഇടക്കിടക്കില്ല കംപ്ലൈന്റ്, ബാക്കിയെല്ലാം നമുക്ക് ഓക്കെ.
1: ഗസ്റ്റ് റൂം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ബ്രേക്ക് ആണ്.

0: ഷോ വിത്ത് ഓൾ ഫേവറേറ്റ് വൈ പ്രതിഭകളുടെ അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക്. വാർദ്ധയും ആശിഖുമാണ് ഇന്ന് ഗസ്റ്റ് റൂമിൽ നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് ബാക്കി കാര്യങ്ങൾ ചോദിക്കാം.
2: ഇപ്പൊ ടെന്റൊക്കെ അടിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അവിടുത്തെ എക്സ്പീരിയൻസ് ആ പരിചയമില്ലാത്തൊരു സ്ഥലമായിരിക്കും. നമുക്കിപ്പോ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിട്ട് ആരും ഉണ്ടാവില്ല. ഇപ്പൊ ഇവിടെ ഒരു ടെന്റ് അടിക്കുന്നു, വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ പബ്ലിക് പ്ലേസ് അങ്ങനെയല്ലല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്?
3: നമുക്ക് പേടിക്കാനുള്ള സമയം, നമ്മൾ റൈഡ് ചെയ്ത് ഓൾറെഡി ക്ഷീണിച്ചിട്ടല്ലേ കിടക്കുന്നു. അപ്പൊ എവിടെ കിടക്കണമെന്നോ അങ്ങനെ അങ്ങനെ
4: കടന്നുറങ്ങും. ചൂട് കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് ഇതിലൊക്കെ. അപ്പൊ അതിന്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മളതിങ്ങനെ
3: ഈ റൈഡ് ഇറങ്ങണീന്റെ മുമ്പേ അങ്ങനെ വിചാരിച്ചിരുന്നു, ഓരോ സ്ഥലത്ത് അറിയാത്ത സ്ഥലമാവല്ലേ, ഇനി മനുഷ്യന്മാരെക്കാളും മൃഗങ്ങളതിന് പേടി, അങ്ങനെ ഒരു പേടിയൊക്കെ ഉണ്ടായി. പക്ഷെ സത്യം പറയാച്ചപ്പോ ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ടെന്റ് എവിടെ അടിക്കണമെന്നൊന്നും നോക്കൂല, നേരെ വിരിക്ക കിടക്ക ഉറങ്ങ രാവിലെ നീക്ക.
4: ആദ്യം ബുദ്ധിമുട്ട് തുടക്കത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, തന്റെ അടിച്ച് കിടക്കാനുള്ള ഉറക്കത്തിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും. പിന്നെ ഇപ്പൊ എന്റെ അടിച്ച് അവിടെ കിടന്ന് ഉറങ്ങാന്നുള്ളതാണ്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല.
3: ഇതൊരു രസകരമായിട്ട് ടെന്റ് അടിച്ചാന്ന് നമ്മള് കൊല്ലഞ്ചേരി ടെന്റ് അടിച്ചന്ന്. അത് നമ്മളൊരു അമ്പലത്തിന്റെ പരിസരത്തെ
4: ഒരു മിനി പമ്പ ആയിരുന്നു അവിടെ, കുറ്റിപ്പുറം പോലെ തന്നെ മിനി പമ്പ എന്ന് പറഞ്ഞ ലൊക്കേഷൻ ആയിരുന്നു കൊല്ലംചിറ ക്ഷേത്രത്തിന്റെ അടുത്ത്.
3: അവിടെ അന്ന് സ്വാമിമാരും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങള് അന്ന് ഇതേമാതിരി നമുക്ക് സേഫ് ആയിട്ട് തന്നെയാണ് നമ്മള് ടെന്റ് അടിച്ചത്. പക്ഷെ ഒരു ഒരു ഫുഡൊക്കെ കുക്ക് ചെയ്ത് ഏകദേശം ഒരു 3-4 മണി വരെ അവര് അവിടെ ഉണ്ടായിരുന്നു. ഭയങ്കര സൗണ്ടും മണിയടിയും ഒക്കെ ആയിട്ട് നമ്മളവിടെ പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു ഇതുണ്ടാവും, അതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല അന്ന്. അങ്ങനെ ഒരു
4: ആളുകള് സപ്പോർട്ടിനായിട്ട് അവിടെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ സേഫ് ആയിരുന്നു. അവർ തന്നെ അപ്പുറത്ത് തന്നെ ഫുഡും കാര്യങ്ങളും
3: അങ്ങനെയൊരു സൗണ്ടും കാര്യങ്ങളും കൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല അന്ന്. അങ്ങനെ ഒരു കാര്യം ഉണ്ടായി. അതുപോലെ തന്നെ അന്ന് അവിടുന്ന് ഇതേമാതിരി നമ്മള് ഒരു പുറത്തുള്ള ആളെ തോന്നുന്നു ഇതേമാതിരി വെള്ളടിച്ചിട്ട് നമ്മളെ ഫോളോ ചെയ്യേനി. നമ്മള് ഫുഡ് അയച്ച് പോന്നപ്പോ
4: ഇന്റെ
3: പിന്നാലെ അങ്ങനെ വരേന. അപ്പൊ
4: ഫുഡ് അയച്ചിട്ട് തിരിച്ചു വരുന്ന സമയം
3: ഇവര് കോൾ ചെയ്യാൻ വേണ്ടിയാണ് ഒരു സ്ഥലത്ത് നിന്ന്. അപ്പൊ ഞാൻ ഒറ്റക്ക് മോനെ കൊണ്ട് നടന്നു വരാം. അപ്പൊ ഇയാൾ ഇന്നെങ്ങനെ ഫോളോ ചെയ്തോ, എനിക്ക് മനസ്സിലായി അയാൾ നോർമലല്ലാന്ന്. അപ്പോ പിന്നെ നമ്മൾ അന്ന് അവിടെ ടെന്റ് അടിച്ചാണല്ലോ നിക്കും ചെയ്യണത്. അപ്പൊ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഓരോ ഇനി വരുമോ, നമ്മൾ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമോ, നോർമൽ അല്ലല്ലോ. അങ്ങനെ ഒരു അന്ന് മൊത്തത്തില് ടെന്റ് അടിച്ചപ്പോ കുറച്ച്, അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ടെന്റ് അടിച്ചപ്പോ സേഫ് ആയിരുന്നു. കുറച്ച് പേടിച്ചിട്ടാ ടെന്റ് അടിച്ച് കിടന്നിറങ്ങിയത്.
2: ശരിക്കും വല്ലാത്തൊരു ധൈര്യവും ആർജവും ഒക്കെ വേണം ഈ ഒരു പരിപാടിക്ക് ഇറങ്ങുമ്പോ, അല്ലേ? എല്ലാതും നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ശരിക്കും നമ്മളൊക്കെ ഒരു കംഫർട്ടബിൾ യാത്ര ആഗ്രഹിക്കുന്നവരല്ലേ. ഇപ്പൊ ട്രെയിനിൽ പോലും ജനറലിൽ കയറാതെ സ്ലീപ്പറോ അല്ലെങ്കിൽ എ സിയോ വേണം, വളരെ സേഫ് ആയിട്ട് യാത്ര ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർ. പക്ഷെ നിങ്ങൾ അതൊക്കെ ആ കംഫർട്ട് സോൺ അങ്ങ് മാറ്റി വെച്ച് അങ്ങ് ഇറങ്ങിയിരിക്കുക. അത് സൈക്കിളില് കാറിലാണെങ്കിൽ പിന്നെയും കാറിനകത്ത് സേഫ് ആണെന്ന് പറയാം. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ആർജവം ഉണ്ടാക്കിയെടുത്തത്?
3: നമ്മള് യാത്ര ചെയ്യുമ്പോ എപ്പോഴും കംഫർട്ട് അല്ല, നമ്മള് കംഫർട്ട് ആയിട്ട് യാത്ര ചെയ്യാൻ വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റൂല. യാത്ര പറയുമ്പോ നമ്മള് കൊറേ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം.
4: യാത്ര ചെയ്യാന്നുള്ളതാണ്,
3: എങ്ങനെയെന്നുള്ളതല്ല.
4: മാക്സിമം നമ്മളെ പുറത്തെ അവസരത്ത് ആ എക്സ്പീരിയൻസ് മക്കൾക്ക് ഇങ്ങനെ ഞങ്ങളിങ്ങനെ അറിവ് ഇതിലൂടെ തന്നെ ഇങ്ങനെ പകർന്നു കൊടുക്കാന്നുള്ള.
3: നമ്മള് വീട്ടില് കംഫർട്ട് ആയിട്ടിരിക്കണ പോലെ ഒരിക്കലും യാത്ര ചെയ്യുമ്പോ പറ്റൂല. നമ്മൾക്ക് അതിനൊരു നമ്മള് മനസ്സുണ്ടാക്കി നിൽക്കണം, അതായത് അഡ്ജസ്റ്റ് ചെയ്യാന്. നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോ പോലെ ആയിക്കരുത്, ഒന്നും സേഫ് ആയിട്ടൊന്നാവില്ല. അപ്പൊ ഒന്നാമത് നമ്മളെ മൈൻഡ് നമ്മൾ പ്രിപ്പയർ ആവണം, എങ്ങനെ ആയാലും നമ്മൾ ഓക്കെ ആവുന്നുള്ളത്. എന്നിട്ട് പിന്നെ നമ്മള് കുട്ടികളെയും കൊണ്ട് പോണതുകൊണ്ട് തന്നെ ഓരോ ഇത് നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടണോണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്നു. സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും ഈ യാത്ര അങ്ങനെ മുന്നോട്ട് പോകൂല.
2: തീർച്ചയായിട്ടും. ഇപ്പൊ 3-4 ക്ലാസ്സിലാണ് പഠിക്കുന്നത് പറഞ്ഞു, അപ്പൊ ക്ലാസ് ഒക്കെ സ്കൂളിലൊക്കെ എങ്ങനെയാണ്?
3: സ്കൂളില് ഇപ്പോ ഏകദേശം 2 മാസമാണ് പോയിട്ട്. ഓൻ പഠിക്കാൻ അത്യാവശ്യം മിടുക്കാനാണ്. അപ്പൊ എനിക്ക് ഉറപ്പാണ് ഇനി പോയിട്ടില്ലെങ്കിൽ എക്സാമിന് ഓനെ പറഞ്ഞാലും ഓന്
4: എങ്ങനെ
3: പാസ്സാവുന്നുള്ളത്. പിന്നെ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടണില്ലാതെ ഒരുപാട്
4: എക്സ്പീരിയൻസ്
3: ഓന് ഇപ്പൊ ഈ ഒരു കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ ഓന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്തു. അപ്പൊ അതാണ് ഞാൻ അതിനാണ് നമ്മളിപ്പോ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. അവർക്ക് പൊതുവിവരങ്ങൾ ഉണ്ടാവട്ടെ, സമൂഹത്തോടെ എങ്ങനെ പെരുമാറണം എന്നുള്ളത്. നമ്മള് സ്കൂളിൽ നിന്ന് എന്താ പഠിപ്പിക്കണത്, എല്ലാരും നമ്മളെ സഹോദരി സഹോദരന്മാരാണെന്നുള്ളത് അതാണ് എന്നുള്ളത് തെളിയിച്ച് കാണിച്ചു കൊടുക്കുക. അതാണ് സത്യം പറയുക. എല്ലായിടത്തുള്ള ആൾക്കാരും നമ്മളെ ആൾക്കാർ തന്നെയാണ് എന്നുള്ളത്. നല്ല മനുഷ്യന്മാരുണ്ട്, എല്ലാരും ഒരുപോലെ അല്ല, എല്ലാരും സ്വാർത്ഥരല്ല, അങ്ങനെ ഒരുപാട് കാര്യം അവർക്ക് ഇതെന്ന് പഠിക്കും.
2: അതേസമയത്ത് അങ്ങനെ സ്വാർത്ഥരായിട്ടുള്ള മോശം മനുഷ്യന്മാരുള്ള
3: അങ്ങനെയുണ്ട്. അതെ അതെ, ജീവിക്കാൻ പഠിപ്പിക്കുക. ചെറുപ്പത്തിൽ അത് കിട്ടുമ്പോ അവർക്ക് വലുതാവുമ്പോ ലോകം എന്താന്ന് ഓൾറെഡി പോലെ അറിഞ്ഞു കഴിഞ്ഞല്ലോ. അത്
1: നല്ല കാര്യമായിരിക്കും. ഗസ്റ്റ് റൂം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: സ്ട്രോങ് വിത്ത് ഓൾ ഫേവറേറ്റ് വൈൻ. പ്രതിഭകളിവിടെ അതിഥികളാകുന്നു.
1: വാർദ്ധയും ആഷിക്കുമാണ് ഇന്നത്തെ ഗസ്റ്റ് റൂമിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാക്കി കാര്യങ്ങൾ ചോദിക്കാം.
2: എന്താണ് ഈ ഒരു ഒന്നര മാസത്തിലെ യാത്രക്കിടയിൽ പഠിച്ചിട്ടുള്ള, ഓരോരുത്തരും പഠിച്ചിട്ടുള്ള കാര്യം എന്താണ്?
3: ഞാൻ ഓൾറെഡി ഒന്നും കൂടി ബോൾഡ് ആയ മാതിരി തോന്നി. കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് ഇപ്പൊ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ഓൾറെഡി പെട്ടെന്ന് ഇമോഷണൽ ആവണ ആളേനു. അപ്പൊ അതില്ല, ഞാൻ ഭയങ്കര സ്ട്രോങ് ആയ മാതിരി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോ ഭയങ്കര ധൈര്യ ഒറ്റക്ക് ഇതിനെ പോവാനും ഏത് സമയമാണെങ്കിലും എനിക്ക്
2: കുഴപ്പമില്ല.
4: ഞാന് ഓൾ ഇന്ത്യ എന്നുള്ള എനിക്കൊരു സ്വപ്നമാണ്. ഈ സൈക്കിളിൽ തന്നെ ഫാമിലിയുമായിട്ട് യാത്ര ചെയ്യാന്നുള്ളതാണ്. അത് ഇവരെയും കൊണ്ട് പോകാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണമായിരുന്നു ഇത്. അപ്പൊ പറ്റുമെന്ന് എനിക്ക് ഇത് മനസ്സിലായത്.
2: ഓക്കെ, ഇപ്പൊ മറ്റുള്ള വണ്ടികൾ ഉപയോഗിക്കും പോലെ അല്ല. മറ്റുള്ള വണ്ടികൾ നമ്മൾ ജസ്റ്റ് ആക്സിലേറ്റർ ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് പോവും. ഇത് കാലുകൊണ്ട് ചവിട്ട് തന്നെ വേണം. നല്ല പണിയാണ്. എങ്ങനെയാണ് ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെ? ആരോഗ്യം നല്ല നല്ല എനർജി വേണം നമുക്ക് എപ്പോഴും. എങ്ങനെയാണ് നിങ്ങൾ ബൂസ്റ്റപ്പ് ചെയ്യുന്നത്? എങ്ങനെയാണ്
3: നല്ല ഫുഡ് കഴിക്കുക, വെള്ളം മാക്സിമം കുടിക്കുക,
4: വെള്ളം കുടിക്കുക, പിന്നെ ഈ നാട്ടുകാരുടെ സപ്പോർട്ടും ഈ പ്രകൃതി ഭംഗിയൊക്കെ കാണുമ്പോ അങ്ങനെ എനർജി കിട്ടുന്നതാണ്.
3: ആ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് എത്താന്ന് വിചാരിക്കുമല്ലോ, അപ്പൊ അവർക്ക് എത്തിക്കഴിയുമ്പോ നമുക്ക് ഒരുപാട് വേദന കാര്യങ്ങൾ
4: എത്തിയല്ലോ ഒന്നിങ്ങനെ അറിയുമ്പോ തിരിഞ്ഞു നോക്കുമ്പോ നമ്മളോട് എത്തി സ്ഥലങ്ങൾ ചവിട്ടി വന്നല്ലോ.
3: സ്ട്രഗ്ലിംഗ് തന്നെയാണ്. നമ്മള് ചില റോഡുകളൊക്കെ ഭയങ്കര കയറ്റവും ഇറക്കാണല്ലോ നമ്മളെ നാട്ടിലുള്ള റോഡ്. അതുകൊണ്ട് തന്നെ ചില സമയത്തൊക്കെ നമുക്ക് ഭയങ്കര കഷ്ടപ്പെട്ട് തന്നെ റൈഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മള് വിചാരിച്ച സ്ഥലത്ത് എത്തുമ്പോ ആ കഷ്ടപ്പാടൊക്കെ നമ്മള് മറക്കും.
2: ഇനി എപ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്നത്? പ്ലാൻ ഉണ്ടോ? അതോ
3: ഇല്ല
4: ചെയ്തിട്ട് ചെല്ലാന്നുള്ളതാണ്
2: അത്രേ ഉള്ളൂ അല്ലെ? ഇന്ന ഇന്ന സമയത്ത്
3: ചെല്ലാം.
4: ട്രിപ്പാണ് നമ്മളത്.
3: വീട്ടിൽ നിന്നൊക്കെ എല്ലാരും പെരുന്നാളാകുമ്പത്തിന് വരുമെന്നൊക്കെ ചോദിക്കുന്നു. നമ്മള് സത്യം പറയാച്ചാൽ നമ്മളൊന്നും പ്ലാൻ, നമ്മളിപ്പോ ഏതായാലും ഒരു ദൗത്യമായിട്ട് ഇറങ്ങി. അപ്പൊ അത് നമ്മളെ കൊണ്ട് പറ്റുന്ന മാതിരി മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ട് ടൈം എടുത്തിട്ട് ചെയ്യാൻ തന്നെ വിചാരിക്കുന്നത്.
2: ഈ ഒരു ക്ലൈമറ്റ് എനിക്ക് അത്ര നല്ലതായിട്ട് ഇറങ്ങിയ സമയത്ത് ഓക്കെ ആയിരുന്നു, ജനുവരി മാസം ഓക്കെ ആയിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ട് നമ്മുടെ നാട്ടില് ചൂട് ഇച്ചിരി അസഹനീയമാകും. അതൊക്കെ എങ്ങനെയാണ് തരണം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്?
4: ഓൾറെഡി 12 മണിക്ക് ശേഷം കുട്ടികളും കൊണ്ട് പുറത്ത് കയ്യിലത്ത് ചോട്ടാറില്ല സാധാരണ. പക്ഷെ പാലക്കാട് അത് ശ്രദ്ധിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇതൊരു സമയം കിട്ടി. പാലക്കാട് 12 മണിക്ക് ശേഷം 2 മണിക്കും 3 മണിക്കും ഒക്കെ ഞങ്ങള് റൈഡിലായിരുന്നു. ഇപ്പൊ ഞങ്ങളൊരു 3 മണി ആയപ്പോഴാണ് ഇങ്ങോട്ട് തന്നെ, 2:30 ആയപ്പോഴാണ് ഇങ്ങോട്ട് എത്തിയത്.
3: നമ്മള് ലോങ് റൈഡ് ചെയ്ത് പോണത് നമ്മള് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങും. എന്നിട്ട് ഒരു 11-12 മണി വരെ ഒക്കെ റൈഡ് ചെയ്യും. എന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് എവിടെയാണെങ്കിലും റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഈവനിങ് ഒരു 4 മണിക്ക് ശേഷമാണ്
4: പിന്നീട്.
3: ആ ടൈമാകുമ്പോ നമുക്ക് അത്രക്ക് റിസ്ക് ഇല്ല,
4: 6 മണി വരെയൊക്കെ ആണ് റൈഡ് ചെയ്യാറ്.
3: അപ്പൊ അത്യാവശ്യം കിലോമീറ്റർ കവർ ചെയ്യാനും പറ്റും. ഉച്ചക്ക് റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ഷീണിക്കും, നമ്മളാണെങ്കിലും കുട്ടികളാണെങ്കിലും പെട്ടെന്ന് ക്ഷീണിക്കും ചൂടുകൊണ്ട്. അപ്പൊ ആ ടൈമാകുമ്പോ നമ്മള് ഇപ്പൊ നമ്മള് ഫുഡ് ണോ അല്ലെങ്കിൽ നല്ല സ്പോട്ടൊക്കെ കാണുമ്പോ അല്ലെങ്കിൽ വല്ല പാർക്കൊക്കെ അവിടെ ഒക്കെ ഇരുന്ന് റെസ്റ്റ് ചെയ്യും, ഉറങ്ങും. ചിലപ്പോ നമ്മൾ തന്നെ അവിടെ കടന്നുറങ്ങാനിട്ടാ പിന്നെ പോവാ.
2: ഓക്കെ, കേരളം എങ്ങനെയാണ് ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ? വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് തോന്നിയോ?
3: സേഫ് തന്നെയാണ്,
2: സേഫ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് യാത്ര ചെയ്യാം.
3: ആളുകൾ എല്ലായിടത്തും ഒന്നോ രണ്ടോ ആൾക്കാർ, അത് നമുക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ആയിട്ടില്ല. നമ്മള് അത്രയും സേഫ് ആണെന്ന് നമ്മൾ പറയണില്ല. ഇനിയിപ്പോ നാളെ അത് കണ്ട് എല്ലാരും ഇറങ്ങി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ല. എല്ലായിടത്തും നല്ല ആൾക്കാർ ഒരുപാടുണ്ട്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ ഒരു യാത്ര ഇറങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂളായിട്ട് ഇറങ്ങും.
4: ഇൻഷുറൻസ് അല്ലാതെ നമുക്ക് വേറെ മോശം പോയിട്ടൊന്നും കിട്ടില്ല, എല്ലായിടത്തും നല്ല സപ്പോർട്ട്.
3: ഞാൻ കാലിക്കറ്റൊക്കെ 1 മണിക്കോ 2 മണിക്കോ പെർഫ്യൂം സെയിൽ ചെയ്യലുണ്ടായിരുന്നു. എനിക്ക് അവിടെ ഒരു പേടിയില്ല, അത്രയും ആൾക്കാർ സപ്പോർട്ടാണ് നമ്മള് കൂടെ. അങ്ങനെ ഒറ്റക്കിറങ്ങുമ്പോ ഒരു പേടിയില്ല. ഇപ്പൊ നമുക്ക് ഇനിയിപ്പോ ആ സമയത്തൊക്കെ ആണെങ്കിൽ ഹെൽപ്പ് ചെയ്ത് തരാനേ ആൾക്കാരുള്ളൂ. നമുക്ക് അങ്ങനെ മോശം എന്റെ അടുത്തൊന്നും ഇതുവരെ ഒരാളും, ഞാൻ ഒറ്റക്കൊക്കെ പെർഫ്യൂമ് സെയിൽ ചെയ്യലുണ്ടായി പോലെ ഉറങ്ങിക്കഴിഞ്ഞാലും.
2: ഓക്കെ, അതെങ്ങനെ ആളുകളോട് ഇപ്പോ ഇങ്ങനെ യാത്രയുടെ ഭാഗം
3: അങ്ങനെ പറയലാണ്? അല്ലെങ്കിൽ നമ്മള് നോർമൽ ആയിട്ട് നമുക്ക് കുറച്ച് ടൈം സെയിൽ ചെയ്യാൻ കിട്ടുള്ളൂ. അപ്പൊ നമ്മള് ഒരു യാത്രയിലാണ്, നമ്മളൊരു ട്രാവൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് പെർഫ്യൂമ് സെയിൽ ചെയ്യുന്നത് പറയുമ്പോ അവര് ഭൂരിഭാഗം ആൾക്കാരും മേടിക്കലുണ്ട്. ഒരു ആവശ്യം ഇല്ലെങ്കിൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാന്നുള്ള എന്റെ ഒരു തപ്പ എല്ലാരും എന്താ പറയല്ലേ, ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു യാത്രയാണ് ചെയ്തുകൊണ്ടൊക്കെയാണ്. അപ്പൊ നമ്മളെ ഭാഗത്തുനിന്നുള്ള ഒരു സപ്പോർട്ട് കാരണമാണ് നമുക്ക് അങ്ങനെ.
1: ഗസ്റ്റ് റൂം ആണ് അഹലിയ FM 90.4 ലൂടെ പ്രിയപ്പെട്ട ലിസണേഴ്സ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു

0: റൂം. ഇപ്പോൾ ഫേവറേറ്റ് വൈൻ പ്രതിഭകളുടെ അതിഥികളാകുന്നു.
1: ഫാമിലിയായി സൈക്കിളിൽ കേരളം ചുറ്റിക്കൊണ്ടിരിക്കുന്ന വർദ്ധയും ആശിക്കുമാണ് നമ്മുടെ കൂടെ ഇന്ന് ഗസ്റ്റ് റൂമിലുള്ളത്. ബാക്കി കാര്യങ്ങൾ ചോദിക്കാം.
2: ഇനിയിപ്പോ നെക്സ്റ്റ് എവിടേക്കാണ് പ്ലാൻ ചെയ്യുന്നത്? ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലേക്കാണ് ഇനി പോകുന്നത്?
3: ഇനി തൃശ്ശൂരാണ് അടുത്തത് പോകുന്നത്. നെന്മാറ കുതിരാനിലൂടെ തൃശ്ശൂർ, അവിടുന്ന് തിരുവനന്തപുരം വരെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
2: അപ്പൊ ഏറെക്കുറെ ഒന്ന് രണ്ട് മാസം ഇനിയും പിടിക്കുമായിരിക്കും. കരമിനി കണ്ടതിലേറെ കാണാനുള്ളത് കൊണ്ട് തന്നെ അല്ലേ ഇനി ഒരുപാട് ടൈം എടുക്കുമായിരിക്കും അല്ലേ? ഓക്കെ. ഈ ഒരു ആഗ്രഹം ഉള്ളിൽ, നേരത്തെ പറഞ്ഞ പോലെ ആഗ്രഹം ഉള്ളിൽ വെച്ചുകൊണ്ട് ഇതൊന്നും നടക്കില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? കാര്യം ജോലി റിസൈൻ ചെയ്തിരിക്കുകയാണ്, ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങളാണിപ്പോ ഈ യാത്രയായിട്ട്

0: കുട്ടികളുമായിട്ട് സൈക്കിൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോ അവരോട് എന്താണ് പറയാനുള്ളത്?
1: യാത്ര എന്ന് പറയണത് നമുക്ക് ആഗ്രഹം, അങ്ങനെ യാത്ര ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം റെഡി ആയിട്ട് ചെയ്യാ വെച്ചാൽ അങ്ങനെ ഒരു സമയം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മളടുത്ത് ഒരുപാട് ക്യാഷ് ആയിട്ട് എല്ലാം സെറ്റ് ആയിട്ട് ചെയ്യാന്നൊക്കെ വിചാരിക്കണവരുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ പ്രാരാബ്ദങ്ങളൊക്കെ ഒന്ന് കൈയിട്ട് എന്നിട്ട് ചെയ്യും. അങ്ങനെ ഒരു സമയം നമുക്കില്ല. നമുക്ക് അത്രയും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി എഫേർട്ട് എടുക്കുമ്പോൾ ആ യാത്ര അങ്ങനെ നടന്നോളൂ. നമ്മള് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇല്ലാഞ്ഞിട്ടല്ല നമ്മളിങ്ങനെ ഒരു യാത്ര ചെയ്യണം. യാത്ര ചെയ്യാൻ നമ്മൾ ഇഷ്ടം കൊണ്ടും പിന്നെ നമുക്ക് ഇപ്പൊ നമ്മളടുത്ത് ഇപ്പൊ ഫിനാൻഷ്യലി ഇല്ലെങ്കിൽ പോലും നമ്മള് ഇപ്പൊ പെർഫ്യൂം സെയിൽ ചെയ്യണ്ടല്ലോ. അങ്ങനെ അങ്ങനെ നമുക്ക് യാത്ര ചെയ്യാ. അപ്പോ എന്തെല്ലാം ക്യാഷും കയ്യിലുണ്ടായാലും മാത്രമേ യാത്ര ചെയ്യാന്നുള്ളതല്ല. യാത്ര ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്, നമ്മൾ മുന്നിലോട്ട് വരും. ഞങ്ങൾ ഈ ഒരു പെർഫ്യൂം എന്നുള്ള ഒരു ഐഡിയക്ക് വരാൻ തന്നെ ഞങ്ങൾ ഒരുപാട് ചിന്തിച്ചിരിക്കണം. ഇന്ന് രാത്രി
0: പെർഫ്യൂം ഒക്കെ എങ്ങനെയാണ് കളക്ട് ചെയ്തിട്ട്?
1: അത് നമ്മൾ ഹോൾസെയിലേഴ്സിൽ നിന്ന് എടുക്കുന്നതാണ്. നമ്മളെ ഒരു ഓൺ പ്രൊഡക്റ്റ് പോലെ തന്നെ നമ്മള് ലാബലിംഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് സെയിൽ ചെയ്യുന്നത്.
2: ഞങ്ങൾ നിൽക്കുന്ന ലൊക്കേഷനിലേക്ക് കൊറിയർ വഴി അയച്ചിട്ട് അത് ഞങ്ങൾ ഒന്ന് കളക്ട് ചെയ്തിട്ട്.
1: അതിൽ നല്ല റിവ്യൂ ഉണ്ട്, ആൾക്കാർ പിന്നെയും ചോദിക്കുന്നുണ്ട് ഓൺലൈനിൽ നിങ്ങൾ ചെയ്തു തരുന്നുണ്ടോ. നമ്മൾ ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്
0: എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി.
1: ഞാൻ ഫാർമസിസ്റ്റ് ആണ്, നമ്മൾ ഓൾറെഡി പ്രൊഫഷണൽ ഉള്ളവരാണ്. പെർഫ്യൂം നമ്മൾ ഇങ്ങനെ ഒരു ട്രാവൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യും.
0: ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോയിട്ട് അടുത്ത യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടോ അത് തിരിച്ച് ജോലിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്? എന്തെങ്കിലും ഉണ്ടോ അടുത്ത ലക്ഷ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
2: ഞങ്ങളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓൾ ഇന്ത്യ ചെയ്യണം എന്നാണ് എനിക്ക് ഒരു ആഗ്രഹമുള്ളത്. അത് മക്കളുമായിട്ട് തന്നെ ഇതുപോലെ തന്നെ സൈക്കിളിൽ പോകണം എന്നൊരാഗ്രഹമുണ്ട്. അത് ഇവരെയും കൊണ്ട് പോയിട്ട് അങ്ങനെ പോകുന്ന പഠിക്കുന്നേറെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇതിലെ പോരായ്മകളൊക്കെ അറിഞ്ഞിട്ട് അല്ലെങ്കിൽ അഡീഷണൽ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാടന് തെരഞ്ഞെടുത്തത് കേരളം. അങ്ങനെ അതാണ് നമ്മൾ അടുത്ത പ്ലാൻ വരുന്നത്.
0: ഓക്കെ, പാലക്കാട് വന്നിട്ട് പാലക്കാട് കൊല്ലങ്കോട് വന്നിട്ട് എന്താണ് ഫീൽ ചെയ്യുന്നത്?
1: നമ്മള് പാലക്കാട് വന്നപ്പോ എന്തായാലും കൊല്ലങ്കോട് വരണം എന്നുള്ളത് ഞങ്ങളെ വലിയൊരു ആഗ്രഹമാണ്. അത് നമുക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ, നമ്മള് പഴയ കാലങ്ങളിലെ കഥകളിലും അതൊക്കെ കേട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വിചാരിച്ചിട്ട് കൊല്ലങ്കോട് എന്തായാലും നമ്മള് വരണം വിചാരിച്ചതാണ്. അപ്പൊ നമ്മൾ ഇവിടെ എത്തിപ്പെട്ടത്.
2: അപ്പൊ ഇവിടെ വന്നപ്പോ ഇങ്ങനെ കൃഷി രീതിയും കാര്യങ്ങളൊക്കെ മക്കൾക്ക് ഇങ്ങനെ കാണിക്കാനായി, സൺസെറ്റ് പിടിക്കാനായി, ഇന്നലെ സൺറൈസ് മോർണിംഗില് കണ്ടു. അവർക്ക് ഇങ്ങനെ നെല്ലിനെ കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ നമ്മളെ കൊണ്ട് അറിയുന്ന രീതിയിലും പറഞ്ഞ കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ കുളങ്ങളുണ്ട് ഇവിടെ ചുറ്റുവട്ടത്ത്, താമരക്കുളം, അങ്ങനെ ഒരുപാടുണ്ട്.
1: പിന്നെ അവർക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കണം.
2: തെങ്ങ്, പന, അവിടെ കൃഷി രീതികളും മൊത്തം നമുക്ക് ഇങ്ങനെ പഠിക്കാനായി. അതൊക്കെ
1: കൊല്ലങ്കോട് വന്നിട്ട് ഇപ്പൊ ഒരുപാട് പരിചയക്കാരായി, സത്യം
0: ഒരുപാട് ഫ്രണ്ട്സായി. ഓക്കെ, ഇപ്പൊ ഇത്രയും നാള് യാത്ര ചെയ്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ വീണ്ടും വരാം ഇങ്ങോട്ടേക്ക് എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും സ്പോട്ട് ഉണ്ടോ?
2: പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മനോഹരമായ ഗ്രാമങ്ങളിലെ ഒന്നാണല്ലോ കൊല്ലങ്കോട്. അപ്പൊ അത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോ ഇത്രത്തോളം പ്രതീക്ഷ വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മള് പ്രതീക്ഷകൾക്ക് അപ്പുറമാണ് എന്നുള്ളത് മനസ്സിലായി.
0: ശരിക്കും കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും മഴക്കാലം
2: കാലത്ത്. അതാ ഞാൻ ഉദ്ദേശിച്ചത്.
1: അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും കൂടി വരണം വിചാരിക്കും.
2: മാനൊക്കെ കൂട്ടിട്ട് ഒന്ന് വരണം. അതൊക്കെ ശരിക്കും ഒന്ന് ഇഷ്ടപ്പെടും. പിന്നെ ഇവിടുത്തെ ഫുഡാണെങ്കിലും ഒന്ന് രണ്ട് റിവ്യൂ ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ വന്ന് സ്റ്റേ ചെയ്തിട്ട്
0: ഓണം
2: ആഗ്രഹമായിരുന്നു.
0: ഓക്കെ, പിന്നെന്താണ് ഈ യാത്രകൾ ചെയ്യാൻ ആഗ്രഹമുള്ളവരോട് പറയാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? പ്രത്യേകിച്ച് പെൺകുട്ടികളോട്. പെൺകുട്ടികളൊക്കെ ആണല്ലോ കൂടുതലും പുറത്ത് പോകുന്നതൊക്കെ വളരെ കുറവാണല്ലോ യാത്രകൾ പോകുന്നത്. പലരുടെയും സമ്മതം ചോദിക്കേണ്ടി വരും. ഇപ്പോൾ വെറുതെ ഇറങ്ങിയത് ഒരുപാട് പേരുടെ സമ്മതം ചോദിച്ചിട്ടായിരിക്കും. വീട്ടുകാർ, നാട്ടുകാർ, കുടുംബക്കാർ, അമ്മാവന്മാർ, അമ്മായിമാർ, ഒരുപാട് പേരുടെ സമ്മതം ചോദിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ സമ്മതം ചോദിച്ചിട്ട് നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികളൊക്കെ ഉണ്ടാവില്ല, അവരോട് എന്താണ്
1: സമ്മതം ചോദിക്കാൻ നിൽക്കണ്ട? എനിക്ക് പറയാം, ഞാൻ ആരോടും സമ്മതം ചോദിച്ചിട്ടില്ല. പിന്നെ എനിക്ക് ഹസ്ബൻഡ് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ കുറെ പെൺകുട്ടികളുണ്ട്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാല് കുട്ടികളായി കഴിഞ്ഞാലൊക്കെ നമുക്കത് റിസ്ക് ആണ്, നടക്കൂല എന്നുള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടാണ് സ്വപ്നം കാണാൻ ആഗ്രഹിച്ചത്, ഓരോന്ന് സാധിച്ചെടുക്കുന്നതും. നമുക്കുള്ളിൽ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം, അത്രേ ഉള്ളൂ. അത് ഒരാള് ചെയ്തു വിചാരിച്ചിട്ട് നിൽക്കാൻ പറ്റൂല. നമ്മള് നമുക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ തന്നെ എഫേർട്ട് എടുക്കണം, എന്നെങ്കിലേ ഇത് നടക്കുള്ളൂ. അപ്പൊ ഞങ്ങൾ ഒരു യാത്ര സംഭവിക്കാന് ഓരോ അടുത്ത് ഐഡിയാസ് പറയും. നമ്മള് അത് ചെയ്യണമെന്ന് കൂടെ നിന്നതുകൊണ്ട്, ഞാൻ ഒരുമിച്ച് കൂടെ നിന്നതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു യാത്ര സംഭവിച്ചത്. അതുപോലെ നമുക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് തന്നെ നമ്മൾ തന്നെ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യണം, പിന്നെ അത് സംഭവിക്കും. പിന്നെ ഞങ്ങൾക്കും സത്യം പറയാച്ച ഞങ്ങൾക്കും മിറാക്കിളായിട്ടാണ് തോന്നണത്. ഈ ഒരു യാത്ര ഇറങ്ങണിന്റെ തലേന്ന് പോലും നമുക്ക് ഒരു യാത്ര എങ്ങനെയൊക്കെയെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. അപ്പൊ അതാണ്, നമ്മൾ എഫേർട്ട് എടുക്കുമ്പോൾ നടക്കും. യാത്ര ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം.
0: എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഇനിയും ഒരുപാട് ജില്ലകൾ കവർ ചെയ്യാനായിട്ട് വരട്ടെ, നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവട്ടെ എല്ലാവർക്കും ഞാൻ ആശംസിക്കുകയാണ്. ഒരുപാട് പേർക്ക് പ്രചോദനമാണ് ഇങ്ങനെ ഒരു ഫാമിലി ആയിട്ടുള്ള യാത്ര. കുഞ്ഞുമക്കളെ ഇനിയിപ്പോ പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല എന്ന് പറയുന്ന അച്ഛനമ്മമാരാണ് ഉള്ളത്. പക്ഷെ ഞങ്ങൾക്ക് പോവാം എന്ന് തെളിയിച്ച്.
1: പ്രത്യേകിച്ച് ഈ കുട്ടികളെ കാര്യത്തിൽ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അവർക്ക് ഇങ്ങനെ അസുഖങ്ങൾ വരൂലേ, ഇങ്ങനെ വെയില് മഴ പല ഓരോ ജില്ലയിൽ ചെല്ലുമ്പോ ഓരോ ക്ലൈമറ്റ് ആണ്. അപ്പൊ അത് കുട്ടികൾക്ക് സത്യം പറയാച്ച എന്റെ മോനിക്ക് ഞാൻ വീട്ടിൽ നിന്ന സമയത്ത് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും അസുഖം കാര്യം അഡ്മിറ്റും വരുന്ന
2: ആളാണ്.
1: അവന് പ്രതിരോധ ശേഷി കൂടിയിരിക്കാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു യാത്ര ഇറങ്ങിയും മഴയും മഞ്ഞും കേൾക്കുന്നത്. ഇപ്പൊ വെള്ളമാണെന്നുണ്ടെങ്കിൽ നമ്മള് ചില കുട്ടികൾക്ക് നമ്മള് ചൂടുവെള്ളം നമ്മളെ വീട്ടിലത്തെ വെള്ളം മാത്രം കൊടുത്തയക്കുക. ഞാൻ എന്റെ മക്കളെ അങ്ങനെയല്ല വളർത്തിക്കണം, അവർക്കെല്ലാം കൊടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഓര് ഓക്കെയാണ് എല്ലാ ക്ലൈമറ്റിനോടും. അതാണ് എനിക്ക് യാത്ര ചെയ്യുന്ന ഭയങ്കര സന്തോഷമായത്. ഓന്
0: അല്ലേ,
1: ഓനൊന്നും കൂടി ഇമ്മ്യൂണിറ്റി
0: കൂടി കൂടിയിട്ട് പോയി. ഓക്കെ, എന്തായാലും ഓൾ ദി ബെസ്റ്റ്, എല്ലാവിധ ആശംസകളും രണ്ടുപേർക്കും മക്കൾക്കും അറിയിക്കുകയാണ്. ഇനിയും നല്ല കുറെ യാത്രകൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു.
1: താങ്ക്
0: യു സോ മച്ച്. ഫാമിലി ആയിട്ട് സൈക്കിളിൽ യാത്ര ചെയ്യുന്ന രണ്ട് കപ്പിൾസും കുട്ടികളും ഒക്കെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. തീർച്ചയായിട്ടും ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും എത്താം ഇതുപോലെയുള്ള വിശേഷങ്ങളും അതിഥികളുമായിട്ട്. അതുവരേക്കും ഇറ്റ്സ് മിസ് സുനിൽ സൈനിങ് ഓഫ്.

0: വായിക്കും അങ്കേ.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
2: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
3: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
5: Kia, movement that inspires.
6: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
7: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾ 4945.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: FM 90.4, it's rhythm of Palakkad.

0: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: പാലക്കാടിന്റെ നെഞ്ചും കൂടിക്കാടും കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15, 9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: അഹ്ലിയ FM 90.4, ഇറ്റ്സ് റിതം ഓഫ് പാലക്കാട്.

0: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണാവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ May 10 മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടി നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെച്ചിക്കഴകം 120 എംഎൽഎമാരുടെ പിന്തുണയിൽ സർക്കാർ രൂപീകരണത്തിന് ഒരുങ്ങി. ടി വി കെ 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും ഹരിപ്പാട്, നിരണം, ഒച്ചൂർ, മേലുകാവ് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. 2 മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിൽ 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. മറ്റന്നാൾ രാവിലെ ഗുജറാത്തിലെ സോംനാഥ് ക്ഷേത്രത്തിലെ സോംനാഥ് അമൃത് മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ പുരോഗമിക്കുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിലാണ് യോഗം. AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവരും നിയുക്ത MLA മാരായ രമേശ് ചെന്നിത്തല, VD സതീശൻ, സണ്ണി ജോസഫ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പ്രതികരിക്കുന്നത്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടി നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെച്ചിക്കഴകം. വിടുതലെ ചിരുതൈകൾ കക്ഷിയും IUMLM TVKയെ പിന്തുണയ്ക്കും. 2 VCK MLA മാരുടെ പിന്തുണാ കത്ത് അധ്യക്ഷൻ തോൽ തിരുമാളവൻ ചെന്നൈയിൽ TVK ഇലക്ഷൻ മാനേജ്മെന്റ് ജനറൽ സെക്രട്ടറി ആദവ് അർജുന് കൈമാറി. ഇതോടെ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ 120 MLA മാരുടെ പിന്തുണ TVK ഉറപ്പിച്ചു. അതിനിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കേണ്ടത് ഗവർണറുടെ കടമയാണ് ാണെന്ന് CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി അഭിപ്രായപ്പെട്ടു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുവേന്ദു അധികാരിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. വരാനിരിക്കുന്ന ഭരണകാലം മികച്ചതാകട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കീർത്തനിയ, ശുദ്ധിറാം തുഡു, നെസിത് പ്രാമാണിക് എന്നിവരെയും പ്രധാനമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3-ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും 4 പഞ്ചായത്തുകൾക്ക് അംഗീകാരം. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തുടനീളമുള്ള ആകെ 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം പത്തനംതിട്ടയിലെ നിരണം പഞ്ചായത്തിന് ലഭിച്ചു. ഈ വിഭാഗത്തിൽ 3-ാം സ്ഥാനത്താണ് നിരണമെത്തിയത്. മികച്ച ശിശു സൌഹൃദ പഞ്ചായത്തുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂരിനെ 3-ാം സ്ഥാനത്തിനായി തിരഞ്ഞെടുത്തു. അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കോട്ടയം മേലുകാവ് സ്വന്തമാക്കി. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തമം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനും ലഭിച്ചു. പുരസ്കാരാർഹമായ പഞ്ചായത്തുകൾക്ക് സാമ്പത്തിക പ്രോത്സാഹനമായി 50 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെയാണ് ലഭിക്കുക. പുരസ്കാര വിതരണ ചടങ്ങ് June 3 ന്യൂഡൽഹിയിൽ നടക്കുമെന്ന് പഞ്ചായത്ത്രാജ് മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര സർക്കാരിന്റെ യുവസംഘം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമുള്ള 39-അംഗ വിദ്യാർത്ഥി സംഘം ജമ്മുവിലേക്ക് യാത്ര തിരിച്ചു. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുമുള്ള 38 വിദ്യാർത്ഥികളും ലക്ഷദ്വീപിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയുമാണ് സംഘത്തിലുള്ളത്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് പ്രചാരണത്തിന്റെ 6-ാം ഘട്ടത്തിന്റെ ഭാഗമായി IIM കോഴിക്കോടും IIM ജമ്മുവും സംയുക്തമായാണ് സാംസ്കാരിക വിദ്യാഭ്യാസ കൈമാറ്റ പരിപാടി സംഘടിപ്പിക്കുന്നത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: അഖില കേരള റേഡിയോ നാടകോത്സവം നാളെ മുതൽ ഈ മാസം 18 വരെയാണ് ശ്രോതാക്കളിൽ എത്തുന്നത്. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് ഒരു മണിക്കുണ്ടായിരിക്കും. ഈ ശ്രവ്യവിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. ഈ വർഷത്തെ നാടകോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രിയനടൻ മോഹൻലാലിന്റെ സാന്നിധ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം കൊച്ചി നിലയങ്ങളുടെ നാടകങ്ങൾക്ക് ശബ്ദം നൽകിക്കൊണ്ടാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ശ്രോതാക്കൾക്ക് ശ്രവ്യവിരുന്നൊരുക്കുന്നത്. നാടകോത്സവത്തിലെ ആദ്യത്തെയും അവസാനത്തെയും നാടകത്തിലെ കേന്ദ്ര കഥാപാത്രവും മോഹൻലാൽ ആണ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്.
0: സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ജെൻഡർ ടിക്കറ്റിംഗ് രേഖപ്പെടുത്തി തുടങ്ങി. ടിക്കറ്റ് നൽകുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്ന സംവിധാനമാണ് പ്രാബല്യത്തിൽ വന്നത്. UDF അധികാരത്തിൽ വന്നാൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഉറപ്പാക്കുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം നൽകിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സ്വർണവിലയിൽ നേരിയ കുറവ്. പവന് 240 രൂപ കുറഞ്ഞ് 111,720 രൂപയും ഗ്രാമിന് 13,965 രൂപയുമാണ് ഇന്നത്തെ വില. തേക്കടി തടാകത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDC യുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. വേനലിൽ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ April 30 വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവച്ചിരുന്നു. നിലവിൽ 40 പേർക്ക് വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
4: ശക്തമായ കാറ്റിനും മഴക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയുമായി ലക്ഷദ്വീപിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ മുൻനിർത്തി ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. കൂടാതെ കാലാവസ്ഥയിൽ ശമനമുണ്ടാവുന്നതുവരെ ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തിവരുന്ന ഹൈസ്പീഡ് വെസലുകളുടെ യാത്രകൾ മുഴുവനായും റദ്ദു ചെയ്തു. ഇതിലൂടെ പ്രധാനമായും മറ്റു ദ്വീപുകളിൽ നിന്നും അഗത്തി ദ്വീപിൽ എത്തിച്ചേർന്ന് ഇന്നും നാളെയുമായി കൊച്ചിയിലേക്ക് ഫ്ളൈറ്റ് ടിക്കറ്റുകൾ എടുത്തിരുന്ന യാത്രികരുടെ സഞ്ചാരം പൂർണ്ണമായും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അത്യാഹിത ഘട്ടങ്ങളിൽ പറക്കാൻ അനുമതിയുള്ള ഹെലികോപ്റ്ററുകളും പരിമിതമായ ഓൾ വെദർ യാത്രാ കപ്പലുകളുമാണ് നിലവിൽ സഞ്ചാരികൾക്കുള്ള ഏക ആശ്രയം.
0: ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയിട്ടുണ്ട്. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ലക്ഷദ്വീപിലെ കപ്പൽ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റുകൾ ഹാക്ക് ചെയ്തെന്ന പരാതിയിൽ 4-അംഗ സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ടിക്കറ്റുകൾ അനധികൃതമായി തടഞ്ഞുവച്ച് ഉയർന്ന വിലയ്ക്ക് മറിച്ചു നൽകുന്നുവെന്നാരോപിച്ചാണ് ലക്ഷദ്വീപ് മിനിക്കോയ് സ്വദേശികളായ ഇവരെ അറസ്റ്റ് ചെയ്തത്. മിനിക്കോയ്, കൊച്ചി, കവരത്തി എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. തിരുവനന്തപുരം നഗരത്തിൽ കോർപ്പറേഷൻ ഓഫീസ് നന്ദൻകോട് റോഡിൽ മാൻഹോളിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗതാഗത നിയന്ത്രണം. TTC, ദേവസ്വം ബോർഡ്, നന്ദൻകോട് ഭാഗങ്ങളിൽ നിന്നും കോർപ്പറേഷൻ ഓഫീസ് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം മ്യൂസിയം വഴി പോകേണ്ടതാണ്. കോർപ്പറേഷൻ ഓഫീസ് ഭാഗത്തുനിന്നും നന്ദൻകോട് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം വഴിയോ PMG നളന്ത വഴിയോ പോകണം. കൊല്ലം തെന്മലയിൽ വീണ്ടും കരടിയുടെ സാന്നിധ്യം. തെന്മല MSLന് സമീപത്തെ വനത്തിലെ പാറക്കൂട്ടത്തിലാണ് കരടിയെയും കുഞ്ഞുങ്ങളെയും കണ്ടത്. ഈ മാസം ആദ്യവും പ്രദേശത്ത് കരടിയെ കണ്ടിരുന്നു. ഇടുക്കി കൊമ്പടിഞ്ഞാലിൽ ദുരൂഹ സാഹചര്യത്തിൽ പൊള്ളലേറ്റ് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. കൊമ്പടിഞ്ഞാൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഏകദേശം 1 വർഷം മുൻപാണ് തള്ളലിപ്പടലിൽ വീട്ടിൽ ശുഭ, അമ്മ, പൊന്നമ്മ, മക്കളായ അഭിനന്ദ്, അഭിനവ് എന്നിവർ മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസ സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടിയ നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെച്ചിക്കഴകം. 120 MLA മാരുടെ പിന്തുണയിൽ സർക്കാർ രൂപീകരണത്തിന് ഒരുങ്ങി TVK. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും ഹരിപ്പാട്, നിരണം, ഒച്ചൂർ, മേലുകാവ് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.

0: അലഫ് സാഹിത്യത്തിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ. പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-24684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinetics 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
2: Kia, movement that inspires.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
4: കഴിഞ്ഞ ദിവസം പുത്തൂരുള്ള എൻ്റെ ഒരു ഫ്രണ്ട് പാവകളി കാണാൻ വരുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. പപ്പട്രി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ അത് കാണാൻ വരുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോ ഈ പാവകളിയെ കുറിച്ച് ചിന്തിച്ചപ്പോ, ബിസി ആയതുകൊണ്ട് പോവാൻ പറ്റില്ല, പക്ഷെ ഇതിനെ കുറിച്ച് ചിന്തിച്ചപ്പോ എന്റെ ഉള്ളിൽ തട്ടിയ ഒരു കാര്യമുണ്ട്. ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ഈ ബൊമ്മയാട്ടവും തോൽപ്പാവക്കുത്തും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് അല്ലെ. പക്ഷെ ലൈഫിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ, അല്ലെങ്കിൽ ലൈഫായിട്ട് ചേർത്ത് വെച്ച് ഈ പപ്പട്രി നോക്കിക്കാണുമ്പോ, നമ്മളിലെ പല ആളുകളും എപ്പോഴൊക്കെയോ വെറും പപ്പറ്റ്സ് ആയിട്ട് മാറിയിട്ടില്ലേ അല്ലെ. ആരുടെയൊക്കെയോ കയ്യിലെ കളിപ്പാവകള് പോലെ ആയിട്ടില്ലേ. ഞാനിങ്ങനെ അതേക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു, ഒന്ന് ആലോചിച്ച് നോക്കി. പപ്പട്രി എന്ന് പറയുന്ന ഒരു സംഗതി, അതിങ്ങനെ നമ്മൾ ദൂരെ ഇരുന്ന് കാണുമ്പോഴത്തേക്കും ഓരോ കഥകൾ ആ പപ്പട്രിയിലൂടെ പറയുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ നല്ല രസമാണ്. പക്ഷേ ആ പാവ മറ്റൊരാൾ വലിക്കുന്ന ചരടിനനുസരിച്ച് നീങ്ങുന്ന ഒരു ഒരു യന്ത്രമാണ് ആ പാവ അല്ലെ. അതിന് സ്വന്തമായിട്ടുള്ളൊരു അസ്തിത്വം കാര്യങ്ങളൊന്നുമില്ല. ചില സമയത്ത് നമ്മുടെ ചുറ്റുമുള്ളവർ, അതിപ്പോൾ വീട്ടുകാരാവാം, സുഹൃത്തുക്കളാവാം, അല്ലെങ്കിൽ സൊസൈറ്റി ആവാം, അവർ ചരട് വലിക്കുന്നതിനനുസരിച്ച് തുള്ളുന്ന പാവകളായിട്ട് നമ്മൾ മാറുമ്പോൾ അവിടെ നമുക്ക് നമ്മുടെ സോള് നഷ്ടപ്പെടുകയാണ്. ഇനി നമുക്ക് അതേക്കുറിച്ച് സംസാരിച്ചാലോ. എഴുത്തോലയിൽ കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഞാൻ ഒച്ച വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ തുടക്കത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്നൊക്കെ ഞാൻ മിണ്ടാതിരുന്ന് എനിക്ക് സംസാരിക്കാൻ പോലും പേടിയാണ്. ഇങ്ങനെ പലപ്പോഴും പല ആളുകളും പല കുട്ടികളും പല പ്രശ്നങ്ങളിൽ പെടുമ്പോഴേ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ ചോദിക്കുമ്പോൾ എന്തായിരുന്നു പ്രശ്നം, നിനക്ക് നേരത്തെ അത് പറയാറുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നതാണ്, ഞാനത് തുടക്കത്തിലേ പറയായിരുന്നു, പക്ഷേ എനിക്ക് അന്ന് സംസാരിക്കാൻ പറ്റിയില്ല, ഇപ്പം എനിക്ക് പേടിയാണ് അതേക്കുറിച്ച് സംസാരിക്കാൻ. സ്നേഹത്തിന്റെ പേരിലാണെങ്കിലും ബന്ധങ്ങളുടെ പേരിലാണെങ്കിലും നമ്മുടെ ആത്മാഭിമാനത്തെ പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിയന്ത്രണവും മറ്റൊരാളുടെ കയ്യിൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ചരടും നമ്മൾ ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു പാവയാകാൻ നമ്മൾ സമ്മതിച്ചു കൊടുത്താൽ പിന്നെ മറ്റു മനുഷ്യർ നമ്മളെ മണ്ണിലിട്ട് ചവിട്ടിയാലും നമുക്ക് വേദനിക്കാൻ പോലും അവകാശമില്ലാത്ത അവസ്ഥ വരും. അതുകൊണ്ട് തുടക്കത്തിൽ ഈ നോ പറയാനായിട്ട് പഠിക്കണം എന്ത് കാര്യത്തിലാണെങ്കിലും. പലപ്പോഴും പല പെൺകുട്ടികളും ഈ റിലേഷൻഷിപ്സിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ബന്ധങ്ങളിൽ പോലും വലയങ്ങളിൽ പോലും അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അവർക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോരാനായിട്ട് പറ്റണില്ല. തുടക്കത്തിൽ ഒരു നോ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ വേദനിക്കാൻ പോലും അവകാശമില്ലാത്ത ആളുകളായിട്ട് മാറി. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു എന്താ പറയുക, സെൽഫ് റെസ്പെക്റ്റ് വേണം. എന്നാലേ നമുക്ക് നമ്മുടെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം എന്ന് നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റുള്ളൂ. അത് മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കരുത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ലൈഫ് മറ്റൊരാളുടെ റിമോട്ട് കൺട്രോളിൽ കൊടുക്കണോ, വേണ്ടേ വേണ്ട. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ സ്പേസ് ഉണ്ട്, സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. നമ്മൾ അതിനനുസരിച്ച് വേണം നിൽക്കാൻ, നമ്മൾ അതിനനുസരിച്ച് വേണം ജീവിക്കാൻ.

0: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
1: Kia, movement that inspires.
2: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
3: ഒരിക്കൽ തിയേറ്ററിൽ ഒരു നല്ലൊരു സിനിമ, തിയേറ്റർ വാച്ച് ഒക്കെ മസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ കാണാൻ പോണു. തിയേറ്ററിൽ പടം ഇങ്ങനെ കത്തിക്കേറി, ഇന്റർവെല്ല് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴത്തേക്കും പടം, അതായത് നേരെ ഇരിക്കുന്നതിന് പകരം സ്ക്രീൻ തിരിഞ്ഞാണ് വരുന്നത്, അതായത് ഉൾട്ടയായിട്ട് വരികയാണ്. അത് മാത്രമല്ല, അവിടുത്തെ ആ തിയേറ്ററിലെ സ്റ്റാഫ് എ സി ഓഫ് ചെയ്തു. അപ്പോൾ ഈ ഇന്റർവെല്ലിന് ശേഷം ആകെ ഫുൾ അലമ്പ്, അതായത് നമ്മൾ കാണുന്ന സ്ക്രീൻ തലതിരിഞ്ഞു വരുന്നു. ചില ആളുകൾ ബഹളം വെക്കുന്നുണ്ട്, ചിലരും മിണ്ടാതിരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ കുറച്ച് പേര് അവർ ഒന്നിച്ച് വന്നവരാണെന്ന് തോന്നുന്നു. അവർ നേരെ അങ്ങോട്ട് ചെന്ന് ആ തിയേറ്റർ ഓണറിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിച്ച് പൈസ കൊടുത്ത് വന്നിരിക്കുന്നത് പടം കാണാനാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ വിയർത്തിരുന്ന് കാണേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ എന്താ വെറും പാവകളാണോ അങ്ങനെ വിയർത്തിരുന്ന് കാണാൻ. അനീതി കണ്ടാൽ അല്ലെങ്കിൽ അത് സെറ്റല്ല എന്ന് കണ്ടാൽ അവിടെ മെയിൻ ക്യാരക്ടർ എനർജി പുറത്തെടുക്കണം, ശബ്ദം ഉയർത്തണം, ആ എ സി ഒക്കെ ഓൺ ചെയ്യിക്കണം. അങ്ങനെ അന്ന് അവിടെ ചെയ്യിക്കാനായിട്ട് ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും സിനിമയൊക്കെ കണ്ട് സ്വന്തം മനഃപൂർവ്വം സൃഷ്ടി സ്വന്തം ചിലപ്പോൾ ഒരു രീതി നമ്മുടെ അവകാശം ലഭിക്കും. ജമ്മ സംഗീതജ്ഞനുണ്ട് അദ്ദേഹത്തിന്റെ പേര്. നിനേക്കാൾ എനിക്കിഷ്ടം സ്വതന്ത്രനായി ശവക്കുഴിയിൽ കിടക്കുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആകാശങ്ങളെല്ലാം അടിയറ വെച്ച് ആത്മാഭിമാനമൊക്കെ നഷ്ടപ്പെടുത്തി ആരുടെയെങ്കിലും ഇഷ്ടങ്ങൾക്ക് നമ്മൾ ഇരയാകേണ്ടതുണ്ടോ? അതില്ല. ഓരോരുത്തർക്കും തനതായ വ്യക്തിത്വമുണ്ട്, അത് കളഞ്ഞു കുളിക്കാതെ നോക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡപ്പിയാണ്. ഇത്രയും സമയം കൂടെ

0: 한말고
1: 그럼 얼굴이 니야
0: 냐라 물빠리와리 냐라
1: 마디 니가 니가
0: എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ
1: നൈസ് പക്ഷെ പ്രകൃതി മതി
2: നോ പ്രകൃതി
0: ഓൺലി വികൃതി

പൈസ കിട്ടിയ

0: ആഴത്തിലുള്ള ശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ മെയ് 10 മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
2: Summer's here and your Kia deserves the...

0: 문제다.
1: FM 90.4 It's Rhythm of Palakkad.

0: ജി അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലേക്ക് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി NRI സീറ്റുകളിലേക്കും കീമിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് സീറ്റുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9188905359.
1: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ May 10 മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
4: Kia, movement that inspires.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
2: Kia, movement that inspires.
3: Listen without break. Red Ahalya FM 90.5.

0: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണാവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 May മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
1: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
2: Kia, movement that inspires.
3: EPG അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലേക്ക് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി NRI സീറ്റുകളിലേക്കും കീമിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് സീറ്റുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9188905359.

0: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311.
1: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
2: Kia, movement that inspires.

0: അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 May മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം events@ahalya.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9447-21311. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
2: പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലേക്ക് സ്വാഗതം. അഭിരാമിയാണ് കൂടെയുള്ളത്. ഇനിയുള്ള 1 മണിക്കൂർ നേരം നമ്മൾ ഒന്നിച്ച് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ പാട്ടുകളൊക്കെ കേട്ട് അങ്ങനെ പോവാൻ പോവാണ്. ഇന്നത്തെ പാട്ടുകളുടെ ഒരു പ്രത്യേകത എന്നുള്ളത്, ചില പാട്ടുകൾ കേൾക്കുമ്പോഴുണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നും എനിക്ക് ആ ഗ്രാമത്തിൽ ജനിച്ചാൽ മതി, ഇവിടെ എങ്ങും ജനിക്കണ്ടായിരുന്നു, എനിക്ക് അവിടെ പോയി ജനിച്ചാൽ മതിയായിരുന്നു എന്ന്. അങ്ങനെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവില്ലേ? അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ, ആ ഗ്രാമത്തിൽ ജനിച്ചാൽ മതിയായിരുന്നു, ആ ഗ്രാമത്തിലേക്ക് പോയാൽ മതിയായിരുന്നു, അയ്യോ എന്തൊരു ഗ്രാമഭംഗിയാണ് ആ പാട്ടില്, അങ്ങനെയൊക്കെയുള്ള ചില തോന്നലുകൾ നമുക്ക് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഉണ്ടാവാറില്ലേ? ആ ഒരു കണക്ഷൻ ഉണ്ടാവാറില്ലേ? നമ്മൾ ഏത് ടൗണിലാണെങ്കിലും നമ്മുടെ വിരല് പിടിച്ച് വിളിച്ചുകൊണ്ട് പോയ ഒരു പച്ച പട്ടണിഞ്ഞ ഗ്രാമത്തിൽ കൊണ്ടുപോയി നമ്മൾ ഇടുന്ന പാട്ടുകള്. അങ്ങനെ നാടിനെ കുറിച്ചുള്ള പാട്ടുകള്, വീടിനെ കുറിച്ചുള്ള പാട്ടുകള്, ഗ്രാമങ്ങളെ കുറിച്ചുള്ള പാട്ടുകള്, നാടിനെ കുറിച്ചും വീടിനെ കുറിച്ചും ഗ്രാമങ്ങളെ കുറിച്ചും ഒക്കെ ഉള്ളിൽ വല്ലാത്തൊരു കൊതി തോന്നിപ്പിക്കുന്ന പാട്ടുകൾ, അത്തരത്തിൽ കൊതി പിടിപ്പിച്ച ചില പാട്ടുകളാണ് ഞാൻ ഇന്ന് എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് എന്നെ കൊതി പിടിപ്പിച്ച പാട്ടുകളാണ്. നമുക്ക് ഒന്നിച്ച് ആ പാട്ടുകൾ കേൾക്കാം. ആദ്യം കൂട്ടത്തിൽ കൊമ്പൻ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന പാട്ടിലേക്കാണ്. ഇടുക്കിയോട് പ്രണയവും ഇടുക്കിക്കാരോട് ലേശവാസുകയും തോന്നിപ്പോകുന്ന അത്ര മനോഹരമായൊരു പാട്ട്. ഇടുക്കിയുടെ മനോഹാരിതയില് ഇത്രയും മികച്ച വരികൾ എഴുതിയ റഫീഖ് അഹമ്മദിനും അതിനൊത്ത രീതിയിൽ സംഗീതം നൽകിയ ബിജി ബാലിനും 1000 അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിലെ

അടുത്ത ഗാനവും ബിജുബാലിന്റെ പാട്ടാണ്. കേരളത്തിലെ പച്ചപ്പ്, മലനിര, ഹരിതാപ ഇതൊക്കെ കാണണമെങ്കിൽ ദാ ഇങ്ങ് പാലക്കാട് തന്നെ വരണം, ഞങ്ങളുടെ സ്വർഗം എന്ന് പാലക്കാടുകാർ പറയും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പാലക്കാടിന്റെ ഭാഗങ്ങളെ ഒപ്പിവെച്ചിട്ടുള്ള ഒരു പാട്ടാണ് ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്ന പാട്ട്. പാലക്കാട് ആലത്തൂര്, തെന്നിലാപുരം, തോണിക്കടവ്, പാടശേഖരം ഒക്കെ ഈ ഒരു പാട്ടിൽ കാണിക്കുന്നുണ്ട്. ഈ പാട്ട് ആലപിച്ചിട്ടുള്ളത് ജയചന്ദ്രൻ. ജയചന്ദ്രന്റെ ഭാവസാന്ദ്രമായ മണ്ണിന്റെ മണമുള്ള ഒരു ഗാനം കൂടി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ, ശ്വാസമുള്ള വരികൾക്ക് കടപ്പാട് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിനോട്.

ഭംഗിയിലേക്ക് നമ്മളെ കൈകൂട്ടി വിളിക്കുന്ന ഒരു പാട്ടിലേക്കാണ്. ഇനി വിനയൻ എന്ന ഡയറക്ടർ അദ്ദേഹത്തിന്റെ ക്യാമറ കണ്ണുകൾ തുറന്നു വെച്ചിട്ടുള്ളത് ആലപ്പുഴയിലെ കുട്ടനാടിന്റെ മണ്ണിലേക്കാണ്. 2001 പുറത്തിറങ്ങിയ വിനയന്റെ കരുമാടിക്കുട്ടൻ എന്ന സിനിമയിലെ ഗാനം. ദാസേട്ടന്റെ ശബ്ദത്തിൽ മാള അരവിന്ദൻ എന്ന വലിയ നടൻ അഭിനയിച്ച പാടി അഭിനയിച്ച പാട്ട്. മലയാള തനിമ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനമാണ്. കേരളത്തെ എത്ര മനോഹരമായിട്ടാണ് ഈ പാട്ടില് വർണ്ണിച്ചിട്ടുള്ളത്. ശ്രീ യൂസഫ് അലി കെ ജി, കൂടെ മോഹൻ സിത്താരയുടെ മനോഹരമായ സംഗീതം.

പാട്ടും ഭംഗിയാണ്, പാട്ടിലെ ഗ്രാമ ഭംഗി അതിലും ഭംഗിയാണ് എന്ന് തോന്നിപ്പോകുന്ന മറ്റൊരു പാട്ടാണ് 2005 സന്തോഷ് ശിവൻ നമുക്ക് തന്ന ആനന്ദഭദ്രം എന്ന സിനിമയിലെ ശിവമല്ലിക്കാവിൽ കൂവളം പൂത്തു എന്ന പാട്ട്. കൂവളം പൂത്ത ശിവമല്ലിക്കാവിലേക്ക് നമ്മളെ കൈകൊട്ടി വിളിക്കുന്ന ഒരു പാട്ട് തന്നെയാണ് ഈ പാട്ടല്ലേ. ആ കാവിലേക്ക് പോവാനായിട്ട് തോന്നിപ്പിക്കുന്ന പാട്ടാണ്.

ചിത്ര ചേച്ചിയാണ് ആ ശബ്ദത്തിൽ നമ്മളെ ആ കാവിലേക്ക് ക്ഷണിക്കുന്നത്. എം ജി രാധാകൃഷ്ണൻ സാറിന്റെ മ്യൂസിക്, ശ്രീ ഗിരീഷ് പുത്തഞ്ചേരി എന്ന പ്രിയപ്പെട്ട എഴുത്തുകാരന്റെ വരികൾ, കവിത പോലെയുള്ള വരികൾ. 2005 പുറത്തിറങ്ങിയ അനന്തപത്രം എന്ന സിനിമയിലെ പാട്ട്.

ചിത്രചേച്ചി പാടിയ പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി വരുന്ന നെക്സ്റ്റ് ഓൺ ദ ലിസ്റ്റും ചിത്രചേച്ചിയുടെ തന്നെ മറ്റൊരു പാട്ടാണ്. നാട്ടുഗ്രാമങ്ങളുടെ സൗന്ദര്യം വിളിച്ചോതുന്ന ഔസേപ്പച്ചന്റെ സംഗീതം, ഗ്രാമീണതയുടെ ഭംഗി ഒപ്പിയെടുത്ത പ്രിയദർശന്റെ മാജിക്കൽ ഫ്രെയിംസ്. ഇതിലെ ഓരോ വരെയും കേരളത്തെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് തോന്നും. അത് ഏത് ഗ്രാമമാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ഭംഗിയായിട്ട് എഴുതിയിട്ടുള്ളതാണ്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ചിത്രചേച്ചിയുടെ ആലാപനം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. 99 പുറത്തിറങ്ങിയ മേഘം എന്ന സിനിമ പാട്ടുകളുടെ കൂടി സിനിമയായിരുന്നു. ഇഷ്ടം പോലെ പാട്ടുകൾ, നല്ല നല്ല പാട്ടുകൾ, പ്രിയദർശന്റെ ഭംഗിയുള്ള ഫ്രെയിംസ്, ഗിരീഷ് പുത്തഞ്ചേരി ഔസേപ്പച്ചൻ ടീമിന്റെ മനോഹരമായ സംഗീതം, ചിത്രചേച്ചിയുടെ തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും, തൊഴുകയ്യാൽ നിറയണം മല.

1989 സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഒരു പാവം ബസ് മുതലാളിയുടെ കഥ പറഞ്ഞ സിനിമ. വർഷങ്ങളോളം ആ ബസ് ഒരേ റൂട്ടിൽ ഓടിയാലും ഇന്നും മലയാളികൾ ആ ബസ്സിൽ കയറാനുണ്ടാവും. അത്രയ്ക്ക് മനോഹരമാണ്, നിഷ്കളങ്കമാണ് ആ ഒരു സിനിമയും ആ സിനിമയിലെ നായകനും ആ സിനിമയിലെ ഈ പാട്ടും എന്നുള്ളതാണ്. നന്ദുണി പാട്ടാളി പാണൻ വരുമ്പോൾ പാണിരുളും പാടലമം കതിരി കവിഞ്ഞ് കൈതപ്പത്തിന്റെ വരികൾ മലയാളത്തിലെ എവർഗ്രീൻ ഹിറ്റുകളിൽ ഒന്നാണ് ഈ ഒരു പാട്ടും ഈ സിനിമയും. ലാലേട്ടനും സത്യനന്ദിക്കാടും ചേർന്നപ്പോഴൊക്കെ നമുക്ക് ലഭിച്ചത് ക്ലാസിക്കുകളാണ് അല്ലേ. ലാലേട്ടനെ ശരിക്കും ഒരു ഫാമിലി ഓഡിയൻസിന് ഇഷ്ട നടനാക്കിയതിലേറെ പങ്കും സത്യനന്ദിക്കാടിന് അവകാശപ്പെട്ടതാണ്, അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ തന്നെയാണ്. പിന്നെ നമ്മുടെ സ്വന്തം ജോൺസൺ മാഷിന്റെ മണ്ണിന്റെ മണമുള്ള നിഷ്കളങ്കമായ സംഗീതം, കൈതപ്രത്തിന്റെ വരികൾ, ദാസേട്ടന്റെ ശബ്ദത്തിൽ വരവേൽപ്പെന്ന സിനിമയിലെ പാട്ട് കേൾക്കാം ഓർമ്മയിലുണരും ഗാനങ്ങളെ.

ഗ്രാമത്തിൽ ജീവിച്ചാൽ മതി എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന, കൊതിപ്പിക്കുന്ന ഗ്രാമങ്ങളെ കുറിച്ചുള്ള പാട്ടുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ. 1998 എ കെ ലോഹിതദാസ് സംവിധാനം ചെയ്ത കന്മദം എന്ന സിനിമയിലെ പാട്ടിലേക്കാണ്. കസവാടകൾ ഞൊറി ചാർത്തിയ പുഴയുള്ളൊരു ഗ്രാമം, ആ ഗ്രാമത്തിലേക്കാണ് ദാ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ്, രവീന്ദ്രൻ മാസ്റ്റർ ശുദ്ധ സാവേരി എന്ന രാഗത്തിൽ നമുക്ക് ചിട്ടപ്പെടുത്തി തന്ന പാട്ട് രാധിക തിലകും എം ജി ശ്രീകുമാറും ചേർന്ന് പാടിയിരിക്കുന്നു.

1996 കമലിന്റെ ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വീണ്ടും ഗ്രാമങ്ങളെ കുറിച്ച് എഴുതുകയാണ്. ഓരോ പാട്ടുകളും നമ്മളീ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി എഴുതി എഴുതി ഗ്രാമങ്ങളെക്കുറിച്ച് ഇനി എന്ത് എഴുതാനാ എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് അടുത്തൊരു പുതിയ സാധനം നമുക്ക് തരുന്നത്. ഇതിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത്, നാഴിയിൽ മുളനാഴിയിൽ ഗ്രാമം നന്മ മാത്രം അളക്കുന്നു. നന്മ മാത്രം ആ മുളനാഴിയിൽ അളക്കുന്ന ഗ്രാമത്തിലേക്ക് പോവാനായിട്ട് ആരാണ് കൊതിക്കാത്തത്, അല്ലെ? ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? ചിത്രചേച്ചിയും ദാസേട്ടനും ചേർന്ന് പാടിയിട്ടുള്ള ഒരു ഡുവറ്റ് സോങ്ങാണിത്. രണ്ടിൻ്റെ

ബാല്യത്തിലേക്കും കുട്ടിക്കാലത്തിലേക്കും ഒക്കെ നമ്മളെ കൈപിടിച്ചു കൊണ്ടുവന്നൊരു പാട്ടാണ്. ഈ പാട്ട് വരികൾ എഴുതിയിട്ടുള്ളത് ശ്രീ യൂസഫ് അലി കേച്ചേരി, പി ജി രവീന്ദ്രനാഥിന്റെ ഈണമാണ്, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിന്റെ ഈണം. നീലാംബരി എന്ന രാഗത്തിൽ അദ്ദേഹം ചിട്ടപ്പെടുത്തിയ സ്നേഹം എന്ന ബോവിയിലെ സ്നേഹമുള്ളൊരു പാട്ട് ദാസേതന്റെ ശബ്ദത്തിൽ.

പാട്ടുകളും നമ്മൾ കേട്ടുകഴിഞ്ഞു. ഈ പാട്ടിൽ ഉണ്ടാവാം, പക്ഷേ ഓർമ്മയിലുണരും ഗാനങ്ങളുടെ സമയം ദാ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പാട്ടുകളുമായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കാതോരം ചേരും വരേക്കും കേട്ടുകൊണ്ടേയിരിക്കും അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന യുവ കഥാകാരന്മാർക്കായി ഒരു സുവർണ അവസരം. പാലക്കാട് അഹല്യ ഗ്രൂപ്പിന്റെ അലഫ് സാഹിത്യോത്സവത്തിന് മുന്നോടിയായി അഹല്യ FM-ഉം അഹല്യ ഹെറിറ്റേജ് വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്നു ചെറുകഥാ ശില്പശാല. പ്രമുഖ സാഹിത്യകാരന്മാർ നയിക്കുന്ന ക്ലാസുകൾ, രചനകളുടെ ആഴത്തിലുള്ള വിശകലനം, ഒപ്പം വായനയുടെയും എഡിറ്റിംഗിന്റെയും പുതിയ ലോകം. നിങ്ങളുടെ ഏറ്റവും മികച്ച കഥ 10 May മുമ്പായി അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്ക് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. യാത്ര, താമസം, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യം. കഥകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം ഇവൻസ് @അഹല്യ.in. കൂടുതൽ വിവരങ്ങൾക്കായി

0: 9447 21311.
1: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
2: Kia. Movement that inspires.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.